0: ദീപം.
1: പരാജയങ്ങളിൽ മനം തൊന്ന് തന്റെ സ്വപ്ന പദ്ധതി ഉപേക്ഷിക്കാൻ തീരുമാനിച്ച ഒരു യുവ സംരംഭകനെ തേടി ഒരു വയോധികനെത്തി. അയാൾ ആ യുവാവിന് അതികഠിനമായ ഒരു കല്ലും ഒളിയും നൽകി അത് പൊട്ടിക്കാൻ ആവശ്യപ്പെട്ടു. യുവാവ് തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് 100 തവണ ആഞ്ഞടിച്ചിട്ടും ആ കല്ലിൽ ഒരു വിള്ളൽ പോലും ഉണ്ടായില്ല. ഒടുവിലവൻ നിരാശയോടെ പിന്മാറി. അപ്പോൾ ആ വയോധികൻ ഉളി വാങ്ങി ഒരേയൊരു തവണ മാത്രം കല്ലിലടിച്ചപ്പോൾ അത് വലിയ ശബ്ദത്തോടെ രണ്ടായി പിളർന്നു. അത്ഭുതപ്പെട്ട യുവാവിനോട് അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കല്ല് പൊട്ടിയത് എന്റെ ഒറ്റയടി കൊണ്ടല്ല, മറിച്ച് നീ നൽകിയ ആദ്യത്തെ 100 അടികളുടെ തുടർച്ചയാണ്. നമ്മൾ നേരിടുന്ന ഓരോ പരാജയവും വ്യർത്ഥമല്ലെന്നും അവയെല്ലാം വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണെന്നും അവസാന നിമിഷം പിന്മാറാതെ നിരന്തരമായി പരിശ്രമിച്ചാൽ വിജയം സുനിശ്ചിതമാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 11, കൊല്ലവർഷം 1201, മിഥുനം 27, ശനിയാഴ്ച. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും അതുമായി ബന്ധപ്പെട്ട വെല്ലുവിളിയെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. കുടുംബാസൂത്രണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ലിംഗസമത്വം, അമ്മമാരുടെ ആരോഗ്യം, മനുഷ്യാവകാശം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിലേക്ക് ലോകശ്രദ്ധ ആകർഷിക്കാൻ ഈ ദിനം സഹായിക്കുന്നു. 1989 UN നേതൃത്വത്തിലാണ് ഈ ദിനാചരണം ആദ്യമായി ആരംഭിച്ചത്. ഭൂമിയിലെ വിഭവങ്ങൾ പരിമിതമാണെന്നും അതുകൊണ്ട് തന്നെ സുസ്ഥിരമായൊരു ഭാവിക്കായി ജനസംഖ്യാ നിയന്ത്രണവും വിഭവങ്ങളുടെ ശരിയായ വിനിയോഗവും അനിവാര്യമാണെന്നും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ?
2: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ FM 90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ FM 90.
3: മോർണിംഗ് മോജോ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി. ദ ടൈം ഈസ് 7 o'clock.

0: மார்னிங் மோஜோ.
1: குட் மார்னிங், வெல்கம் டு மார்னிங் மோஜோ வித் மீ ஆர் ஜே அனாமிக. ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ശനിയാഴ്ച ദിവസമാണ്. നമ്മൾ ഡെയിലി ഒരുപാട് ആളുകളെ മീറ്റ് ചെയ്യാറുണ്ട് അല്ലേ. ചിലപ്പോൾ നമ്മൾ വലിയൊരു ക്രൗഡിൻ്റെ നടുവിലായിരിക്കും. നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ആയിരക്കണക്കിന് ഫ്രണ്ട്സും ഫോളോവേഴ്സും ഒക്കെ ഉണ്ടാകും. പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇത്രയൊക്കെ ആളുകളെ ചുറ്റും ഉണ്ടായിട്ടും എന്തോ ഒരു ഒറ്റപ്പെടൽ, അതായത് വല്ലാത്തൊരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്നത്? സത്യം പറയാലോ, ഇത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ലൈഫിൽ എപ്പോഴെങ്കിലും ഇങ്ങനൊരു ഫീൽ അനുഭവിച്ചിട്ടുള്ളവരാണ്. ചിലപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ വീട്ടിലെ പ്രായമായിട്ടുള്ള ആരെങ്കിലും ഈ ഒരു സങ്കടം ഉള്ളിൽ ഒതുക്കി നമുക്ക് മുന്നിൽ ചിരിക്കുന്നുണ്ടാകാം. അങ്ങനെയുള്ള ആളുകളെ ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള ഒരു ദിവസമാണ് ഇന്ന്. യെസ്, ഇന്നത്തെ ദിവസത്തിന്, അതായത് ജൂലൈ 11 അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്ന് നാഷണൽ ചീർ ഓഫ് ദ ലോൺലി ഡേ ആണ്. അതായത് ഏകാന്തത അനുഭവിക്കുന്നവരെ അല്ലെങ്കിൽ ലോൺലി ആയിട്ടുള്ളവരെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സ്പെഷ്യൽ ഡേ. കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷേ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വളരെ വലുതാണ് കേട്ടോ. ഒറ്റപ്പെട്ടു എന്ന് വിചാരിക്കുന്നവരെ ആ ഒരു സങ്കടത്തിൽ നിന്ന് മാറ്റാനായിട്ട് നമ്മൾ ഒരുപാട് ക്യാഷ് ചിലവാക്കി വലിയ ഗിഫ്റ്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ കുറച്ച് ടൈം, അത് വലിയൊരു ഗിഫ്റ്റാണല്ലേ. ഒരു പക്ഷേ ദിവസങ്ങളായിട്ട് ആരും വിളിക്കാത്തൊരു പഴയ സുഹൃത്ത് ഉണ്ടാവാം നിങ്ങൾക്ക്. അവരെ ഫോണിലൊന്ന് കോൾ ചെയ്യാം, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന ആ ഒരു സന്തോഷം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഗ്രാൻഡ് പേരൻസ്, അവർക്ക് നമ്മുടെ കൂടെ ഇരുന്ന് പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മൾ അവർക്കായിട്ട് സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ടൈം മാത്രം മതി, അവരുടെ ആ ഒരു ദിവസത്തെ ഏറ്റവും വലിയ സന്തോഷമായിരിക്കും അത്. സോ നമ്മുടെ ഈ തിരക്ക് പിടിച്ച ലൈഫിൽ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ ശ്രദ്ധിക്കാനായിട്ട് മറന്നു പോകാറുണ്ട്. അപ്പോൾ ഇന്ന് ആരെങ്കിലും വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ അവരോട് പോയിട്ടൊന്ന് സംസാരിക്കാം. അവരുടെ പ്രോബ്ലംസ് കംപ്ലീറ്റ് ആയിട്ടും സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വിഷമിക്കേണ്ട, ഞാൻ കൂടെയുണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് ഉറപ്പായിട്ടും കഴിയും. ആ ഒരു ചെറിയ സപ്പോർട്ട് മതി അവരുടെ ഒറ്റപ്പെടൽ മാറ്റാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ആരുടെയെങ്കിലും ഒക്കെ മുഖത്ത് ഒരു ചെറിയ ചിരി കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ. ആൻഡ് ഓൾസോ വളരെ ഹാപ്പി ആയിട്ടുള്ള സമാധാനം നിറഞ്ഞൊരു സാറ്റർഡേ വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് മോജോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം വിത്ത് എ ബ്യൂട്ടിഫുൾ ട്രാക്ക് ഫ്രം ദ മൂവി പൊന്മുടി പുഴയോരത്ത്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
5: ഫ്രഷോ?
4: ആ, ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: മോർണിംഗ് ഓജോ.
1: നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഈ ലോകത്ത് മൊത്തം എത്ര ആളുകൾ ഉണ്ടാകുമെന്ന്? നമ്മൾ രാവിലെ ഒരു ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ കയറുമ്പോൾ തന്നെ നല്ല റഷായിരിക്കും അല്ലേ. ഇനി റോഡിൽ നോക്കുകയാണെങ്കിൽ നല്ല ട്രാഫിക് ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ എവിടെ നോക്കിയാലും അല്ലെങ്കിൽ എവിടെ പോയാലും നല്ല ക്രൗഡാണ് നമുക്ക് ചുറ്റും. ഈ ഭൂമി എന്ന് പറയുന്നത് വളരെ വലിയൊരു വീടാണല്ലേ. ആ ഒരു വലിയ വീട്ടിലെ ദിവസവും പുതിയ പുതിയ ഗസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വീട്ടിലെ സ്പേസും അതുപോലെ ഫുഡും ഒക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് വരാറുണ്ട്. ഏകദേശം അതുപോലെ തന്നെയാണ് നമ്മുടെ ഭൂമിയുടെ കാര്യവും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം. നമ്മുടെ ഒരു പ്ലാനറ്റിലെ റിസോഴ്സസ് ഒക്കെ വളരെ ലിമിറ്റഡ് ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് എല്ലാവരും അവെയർ ആവാൻ വേണ്ടിയാണ് ജൂലൈ 11 നമ്മൾ വേൾഡ് പോപ്പുലേഷൻ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ വെറുതെ ആളുകളുടെ എണ്ണം കൗണ്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഡേ ആണ് എന്ന് ചിലർക്കെങ്കിലും തോന്നാം. പക്ഷേ അതല്ല ഇതിൻ്റെ യഥാർത്ഥ മീനിങ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ലോകത്ത് ജനിച്ച് വീഴുന്ന ഓരോ കുഞ്ഞും നല്ല ഹെൽത്തും അതുപോലെ തന്നെ എഡ്യൂക്കേഷനും ഒക്കെ കിട്ടി വളരെ സേഫ് ആയിട്ട് വളരണം എന്നുറപ്പാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ എപ്പോഴും ഫ്യൂച്ചറിനെ കുറിച്ച് നന്നായിട്ട് പ്ലാൻ ചെയ്യുന്ന ആളുകളാണല്ലോ. അപ്പോൾ നാളത്തെ ജനറേഷന് കുടിക്കാനായിട്ട് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളവും ശ്വസിക്കാനായിട്ട് ഫ്രഷ് എയറും ഒക്കെ ഈ ഭൂമിയിൽ ബാക്കിയുണ്ടാവണം. നമ്മുടെ പോപ്പുലേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വെറും നമ്പേഴ്സിനേക്കാൾ ഉപരി മനുഷ്യരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനാണ് നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കേട്ടോ. ഓരോരുത്തർക്കും ജീവിക്കാനായിട്ട് വേണ്ട ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളെങ്കിലും കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ തന്നെ അത് വലിയൊരു വിജയം തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു വലിയ ഗ്ലോബൽ ഫാമിലിയിലെ മെമ്പേഴ്സ് എന്ന നിലയിൽ നമുക്കും ചില റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ട് എന്ന് ഈ ഒരു ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ഒരു നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും ബാക്കിയുള്ളവരെ സ്നേഹിക്കാനായിട്ടും ഒക്കെ നമുക്ക് കഴിയണം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ആരും മറക്കേണ്ട. ഇന്ന് വേൾഡ് പോപ്പുലേഷൻ ഡേ കൂടിയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 17 മിനിറ്റ് ആയിരിക്കുകയാണ്. മോർണിംഗ് മോജോയിലൂടെ ഇനിയൊരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. ഫ്രം ദ മൂവി എന്നും എപ്പോഴും.

0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ സമൂഹത്തെ ഇന്ന് അഭിസംബോധന ചെയ്യും. INS മഹേന്ദ്രഗിരി ഇന്ന് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമുസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി. വയനാട് തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കുന്നതിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലൻഡിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം എന്നീ മേഖലകളിൽ കൈവരിച്ച പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. വ്യവസായ കായിക മേഖലകളിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
2: ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ സന്ദർശനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി ഇന്നലെയാണ് ഓക്ലൻഡിലെത്തിയത്. വിമാനത്താവളത്തിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രീ മോദിക്ക് ഊഷ്മള വരവേൽപ്പ് നൽകി. ന്യൂസിലൻഡിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെയും പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. തലമുറകളിലൂടെ ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന ന്യൂസിലൻഡിലെ ഇന്ത്യൻ പ്രവാസികളെ അദ്ദേഹം അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ 2 ദിവസത്തെ സന്ദർശനത്തോടനുബന്ധിച്ച് ന്യൂസിലൻഡിലെ പ്രശസ്തമായ സ്കൈ ടവർ ത്രിവർണ പതാക യുടെ നിറങ്ങളിൽ ദീപാലംകൃതമാക്കിയിരുന്നു. 4 പതിറ്റാണ്ടിനിടയിൽ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 1 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ബീഹാറിലെ ഗയയിലെത്തും. സന്ദർശനവേളയിൽ ഗയയിലെ ബീഹാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആന്റ് റൂറൽ ഡെവലപ്മെന്റിൽ ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ തീരദേശ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തുറമുഖ സുരക്ഷയ്ക്ക് ചുമതലപ്പെടുത്തുന്ന സ്വകാര്യ സുരക്ഷാ ഏജൻസികൾക്ക് കൃത്യമായ ലൈസൻസ് ഉണ്ടാകണമെന്നും മികച്ച പരിശീലനം ലഭിച്ച CISF ഉദ്യോഗസ്ഥരെ മാത്രമേ വിന്യസിക്കാവൂ എന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാളിനൊപ്പം ബ്യൂറോ ഓഫ് പോർട്ട് സെക്യൂരിറ്റിയുടെ പ്രവർത്തന പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മത്സ്യബന്ധന തുറമുഖങ്ങളുടെ സുരക്ഷാ ക്രമീകരണങ്ങളും ശ്രീ ഷാ വിലയിരുത്തി. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള ISRO നഭുമിത്ര ആപ്പിന് കൂടുതൽ പ്രചാരം നൽകണമെന്ന് കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ 6-ാമത് തദ്ദേശീയ പ്രൊജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് കമ്മീഷനിംഗിന് മുന്നോടിയായി വിശാഖപട്ടണത്ത് നാവികസേനാംഗങ്ങളെ അഭിസംബോധന ചെയ്ത രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും ആഗോള സുരക്ഷയിലും നാവികസേന വഹിക്കുന്ന പങ്കിനെ അദ്ദേഹം അഭിനന്ദിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മസ്കറ്റിൽ ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സമുദ്രം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി മേഖലകൾ ചർച്ചയായതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഹോർമുസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതും ഗൾഫ് മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ചെറിയ ഇടവേളയ്ക്ക് ശേഷം US ഇറാൻ സംഘർഷം പുനരാരംഭിച്ചത് ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള അന്താരാഷ്ട്ര ചരക്കു നീക്കത്തെ ബാധിച്ചതായി റിപ്പോർട്ട്. സംഘർഷത്തെ തുടർന്ന് ഹോർമുസിലെ ചരക്കു നീക്കം മന്ദഗതിയിലായി. LNG എണ്ണയും വഹിച്ചുകൊണ്ടുള്ള കപ്പൽ ഗതാഗതം June 28 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തിയെന്നാണ് സൂചന. വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിനും ഇറാന് നേർക്ക് US നടത്തുന്ന പ്രത്യാക്രമണത്തിനും പിന്നാലെയാണ് ഹോർമുസ് അശാന്തമായത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങൾ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും വിലയിരുത്തി. വരാനിരിക്കുന്ന സമ്മേളനത്തിലെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി ശ്രീ മേഘ്വാൾ അറിയിച്ചു. റെയിൽ സുരക്ഷയും പ്രവർത്തനക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 680 കിലോമീറ്റർ ദൂരം കൂടി കവച് സംവിധാനം നടപ്പാക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം. ഇതിനായി 206 കോടി രൂപ അനുവദിച്ചു. ഡൽഹി ഡിവിഷനിലെ 2 സെക്ഷനുകളിലാണ് കവച് 4.0 സ്ഥാപിക്കുക. സിഗ്നൽ ലംഘനവും ട്രെയിൻ അപകടങ്ങളും തടയുന്നതിനായി തദ്ദേശീയമായി വികസിപ്പിച്ച സുരക്ഷാ സംവിധാനമാണ് കവച്. ട്രെയിനുകളുടെ നീക്കം നിരന്തരം നിരീക്ഷിക്കുന്ന ഈ സംവിധാനം അവശ്യഘട്ടങ്ങളിൽ സ്വമേധയാ പ്രവർത്തിച്ച് സുരക്ഷയുറപ്പാക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: വയനാട് കള്ളാടി തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏത് വിധത്തിൽ നീക്കം ചെയ്യണമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ 3 വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സമിതിയെ നിയോഗിക്കാൻ ധാരണയായത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കാലവർഷ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ ഇന്ന് രാവിലെ 11 തുറക്കും. പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കാരാപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2 ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിഫൈനലിൽ. 1-2 സ്പെയിനിന്റെ ജയം. നാളെ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ മത്സരങ്ങളിൽ നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഏറ്റവും അധികം കിരീട സാധ്യത കൽപ്പിച്ചിരുന്ന ബ്രസീലിനെ വീഴ്ത്തി അട്ടിമറി വീര പരിവേഷം നേടിയ നോർവെയും ഒത്തിണക്കവും ടീംവർക്കും കൈമുതലാക്കിയ ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം തീമാറുമെന്ന് ഉറപ്പ്. മികവുറ്റ പ്രതിരോധ മധ്യ മുന്നേറ്റ നിരയുള്ള ലോകത്തെ ഏറ്റവും സന്തുലിതമായ ടീമാണ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിന്റെ ശക്തി ഒരു സൂപ്പർ താരമല്ല, മറിച്ച് ഒരു കൂട്ടം കളിക്കാരാണ്. ലോകോത്തര സ്ട്രൈക്കർമാരായ ഹാരി കെയ്നും എർലിൻ ഹാളണ്ടും നേർക്കുനേർ വരുന്ന പോരാട്ടം ആയതുകൊണ്ട് തന്നെ ആവേശം 10 times. ആരാണ് ക്യാമൻ എന്ന ഒറ്റനോട്ടത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയാത്ത ഇംഗ്ലണ്ട് നോർവേ മത്സരം ഈ ലോകകപ്പിലെ ഹെവി വെയിറ്റ് പോരാട്ടം തന്നെയായി മാറും.
1: നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് പോരാട്ടം. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. കുടുംബാസൂത്രണത്തിന്റെ പ്രാധാന്യം, ലിംഗസമത്വം, ദാരിദ്ര്യം, മാതൃ ആരോഗ്യം, മനുഷ്യാവകാശങ്ങൾ തുടങ്ങിയ വിവിധ ആഗോള ജനസംഖ്യാ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുക എന്നതാണ് ലോക ജനസംഖ്യാ ദിനത്തിന്റെ ലക്ഷ്യം. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം. നാളത്തെ ജോലി സാധ്യതകൾ കണക്കിലെടുത്താവണം ഇന്നത്തെ ക്ലാസ് മുറികൾ രൂപകൽപ്പന ചെയ്യേണ്ടത് എന്ന് കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ സഹമന്ത്രിയും വിദ്യാഭ്യാസ സഹമന്ത്രിയുമായ ജയന്ത് ചൌധരി ഇന്നലെ ഗുജറാത്തിലെ സൂറത്ത് ഐ ടി ഐ സന്ദർശനവേളയിൽ പറഞ്ഞു. നൈപുണ്യ വികസനത്തിന്റെ ഒരു പുതിയ മാതൃകയുടെ ആവിർഭാവത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ക്രമസമാധാന ചുമതലയുള്ള ADGP പി വിജയനെ ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായി നിയോഗിച്ചു. തീർത്ഥാടന കാലത്ത് ശബരിമല പമ്പ നിലയ്ക്കൽ അടക്കമുള്ള പ്രദേശങ്ങളിലെ പോലീസ് സേനയുടെ തിരക്ക് നിയന്ത്രണത്തിന്റെ ചുമതലയാണ് നൽകിയിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ സമൂഹത്തെ ഇന്ന് അഭിസംബോധന ചെയ്യും. INS മഹേന്ദ്രഗിരി ഇന്ന് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമൂസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി. വയനാട് തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കുന്നതിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ 3 വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിയിൽ. വാർത്തകൾ കഴിഞ്ഞു.
4: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: ഇവിടെ ആയാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

യെസ്, അങ്ങനെ ടൂർണമെന്റ് എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിന് ശേഷം വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. കുട്ടികളുടെ ആരോഗ്യത്തിനും പഠനത്തിനും ഒരുപോലെ ഊർജം പകരുന്ന ഒന്നാണ് സ്കൂളുകളിൽ നിന്നുള്ള ഉച്ചഭക്ഷണം അല്ലേ. എന്നാൽ ഈ ഒരു മിഡ് ഡേ മീൽ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ പുതിയൊരു മാറ്റം നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതായത് സംസ്ഥാനത്തെ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളുടെ അറ്റൻഡൻസ് ഇനി മുതൽ ഓരോ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപായിട്ട് തന്നെ അതിനായിട്ട് സോഫ്റ്റ്വെയറിൽ കമ്പൾസറി ആയിട്ടും രേഖപ്പെടുത്തിയിരിക്കണം എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് എത്തിയിട്ടുള്ളത്. എന്തെങ്കിലും റീസൺസ് കൊണ്ട് സ്കൂളുകൾക്ക് കൃത്യസമയത്ത് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ തൊട്ടടുത്ത വർക്കിംഗ് ഡേയിൽ തന്നെ ആ ഒരു വിവരം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ രേഖാമൂലം അറിയിക്കേണ്ടതാണ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ലഭിക്കുന്ന റിക്വസ്റ്റുകൾ പരിശോധിച്ച് അപ്രൂവൽ നൽകിയതിനു ശേഷം മാത്രമേ ഹാജർ രേഖപ്പെടുത്താനായിട്ട് ആ ഒരു വെബ്സൈറ്റ് സ്കൂളുകൾക്ക് വീണ്ടും ഓപ്പൺ ചെയ്ത് നൽകുകയുള്ളൂ. എന്തായാലും കുട്ടികൾക്കുള്ള ഭക്ഷണ വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കാനായിട്ടും അന്നുള്ള കണക്കുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കാനുമാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെയൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 45 മിനിറ്റ് ആയിരിക്കാണ്. മാൻ കരാട്ടെ എന്ന മൂവിയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി. ദ ടൈം ഈസ് 8 o'clock.

0: மார்னிங் மோஜோ.
1: வெல்கம் பேக் டு மார்னிங் மோஜோ வித் மீ ஆர்ஜே அனாமிக. மார்னிங் மோஜோ இனி எஜுகேஷன் ரிலேட்டட் ஆயிட்டுள்ள குறச்சதிகம் அப்டேட்டுகൾ കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്കോൾ കേരള മുഖാന്തരം സെലക്ട് ചെയ്യപ്പെട്ട സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ സംഘടിപ്പിക്കുന്ന ഡി സി എ കോഴ്സ് 12 ബാച്ചിന്റെ പ്രവേശന തീയതി പിഴയില്ലാതെ ജൂലൈ 31 വരെയും 60 രൂപ പിഴയോടുകൂടി ഓഗസ്റ്റ് 7 വരെയും നീട്ടിയിട്ടുണ്ട് എന്നൊരു അപ്ഡേറ്റാണ് എത്തിയിട്ടുള്ളത്. 9, 10, 11 ബാച്ചുകളിലെ പ്രവേശനം നേടിയിട്ടുള്ള പരീക്ഷാ ഫീസ് ഒടുക്കിയിട്ടില്ലാത്തതും പഠനം പൂർത്തിയാക്കാത്തതുമായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു ബാച്ചിൽ പുനഃപ്രവേശനം നേടാനായിട്ട് സാധിക്കും. പുനഃപ്രവേശന ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡി സി എ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇനി പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ, www.scholkerala.org. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 2 മിനിറ്റ് ആയിരിക്കാണ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ. ഇനിയും കേട്ടറിയാനായിട്ടുണ്ടതിനു മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം ഫ്രം ദ മൂവി ദ്രോണ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ള GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
6: ഫ്രഷോ?
5: ആ, ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Nallaru Joli Swapnamano, Engil Neda, Mikacha Career. 10th plus 2 degree kazhinjavarkku, Nursing Assistant, Hospital Administration, Human Resource Management, Digital Marketing Executive, Professional Accounting, Front Office Management, Cosmetology thudangiya short term courses. Revox Professional Academy, Rafa Aroma Hospital, Kottarakara.
2: Fashionum trendum ini swapnamalla, ningalude fashion swapnangal ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: മോർണിംഗ് ബോജോ.
4: നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ബി ടെക് ലാറ്ററൽ എൻട്രി പ്രവേശനത്തിന്റെ ആദ്യഘട്ട അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തു എന്നൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ. ആദ്യഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് നാളെ വരെ ടോക്കൺ ഫീസ് ഓൺലൈനായിട്ട് അടയ്ക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ടോക്കൺ ഫീസ് അടയ്ക്കാത്തവർക്ക് തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഫീസ് അടയ്ക്കാത്തവരുടെ അലോട്ട്മെന്റ് നഷ്ടപ്പെടുകയും അവരുടെ ഓപ്ഷനുകൾ തുടർന്നുള്ള റെഗുലർ അലോട്ട്മെന്റുകളിൽ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ടോക്കൺ ഫീസ് അടച്ചവര് കോളേജുകളിൽ ഇപ്പോൾ അഡ്മിഷൻ എടുക്കേണ്ടതില്ല എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുണ്ട്. അപ്പോൾ ബി ടെക് ലാറ്ററൽ എൻട്രി കോഴ്സിന്റെ ആദ്യഘട്ട അലോട്ട്മെന്റ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, 8:30 to 9:00 നമ്മുടെ മോർണിംഗ് മോജോലെ വിഷിംഗ് സെഗ്മെന്റ് ആണ് ഈ ഒരു ജൂലൈ 11 ശനിയാഴ്ച ദിവസം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും വിഷസ് അറിയിക്കാനായിട്ടുണ്ടെങ്കിൽ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0491909047429 മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. നമ്മുടെ സംഗീത മാന്ത്രികനായിട്ടുള്ള വിദ്യാസാഗർ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ. കൂടെയുള്ളത് ആർ ജെ അനാമിക.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Stand ne samibam Pulaman, Kottarakara.
4: Naale birthday aanu 12 maniki, vilikkanam marakkarathu. Njan ini orppikkanallo. Story irna status irna enne tag cheyana enikku share cheyan venittanu. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു.
1: ബർത്ത്ഡേ മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

യെസ്, വള 2 മൂവിയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടിന് ശേഷം വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 30 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ദാ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. ഫസ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലേഷ് ഏടനാണ്, ഫ്രം ഐനിക്കോട്. കടലോരത്തെ കരിങ്കല്ല് പോലെയാകണം ജീവിതം, ആക്ഷേപങ്ങളും പരിഹാസങ്ങളും തിരമാല പോലെ വന്നടിച്ചാലും പതരാതെ നേരിടണം. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് നമുക്ക് സുലേഷ് ഏട്ടൻ അയച്ചിരിക്കുന്നത്. സുലേഷ് ഏട്ടൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള നെഗറ്റീവ്സും വിമർശനങ്ങളും ഒക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരാറുണ്ടല്ലേ. എന്നാൽ കടൽ തീരത്തെ കരിങ്കല്ലുകൾ എത്ര ശക്തമായിട്ടുള്ള തിരമാലകൾ വന്നടിച്ചാലും മാറാതെ ഉറച്ചു നിൽക്കുന്നത് പോലെ നമ്മളും ആ ഒരു മനസാന്നിധ്യത്തോടുകൂടി സ്ട്രോങ് ആയിട്ടിരിക്കണം എന്നുള്ളൊരു കാര്യമാണ്. മറ്റുള്ളവരുടെ ആക്ഷേപങ്ങൾ കണ്ട് പതറി പോകാതെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുകയാണെങ്കിൽ ഏത് പ്രതിസന്ധിയും നമുക്ക് ഈസി ആയിട്ട് മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സോ മെസ്സേജ് അയച്ച് നമ്മുടെ സുലേഷ് ഏടനും ചേട്ടൻ ഫാമിലിക്കും നല്ലൊരു ശനിയാഴ്ച ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നാസറിക്കാണ് കേട്ടോ. ദൈവം സൃഷ്ടിച്ച കാറ്റും മഴയും വെയിലും ഒരു പരിധി കഴിഞ്ഞാൽ മതിയെന്ന് തോന്നുന്നു, എന്നാൽ മനുഷ്യൻ സൃഷ്ടിച്ച പണം മരണം വരെ ആർക്കും മതിയാവുന്നില്ല. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജ് ആണ് നമുക്ക് നാസറിക്ക അയച്ചിരിക്കുന്നത്. പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രകൃതിയുടെ അനുഗ്രഹങ്ങളായിട്ടുള്ള കാറ്റും മഴയും ഒക്കെ ഒരു പരിധി കഴിയുകയാണെങ്കിൽ നമുക്ക് മടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പണത്തോടുള്ള ആഗ്രഹം മരണം വരെ ആർക്കും അവസാനിക്കുന്നില്ല എന്ന വലിയൊരു റിയാലിറ്റിയാണ് ഈ ഒരു മെസ്സേജിലൂടെ നമ്മുടെ നാസറിക്ക നമ്മളെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും മെസ്സേജ് അയച്ച് നമ്മുടെ നാസറിക്കും ഒരുപാട് സന്തോഷമുള്ള സമാധാനമുള്ള ഒരു ശനിയാഴ്ച ദിവസമായിരിക്കട്ടെ എന്നുകൂടി ഏറ്റവും സ്നേഹത്തോടുകൂടി അറിയിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഗുഡ് മോർണിംഗ് റേഡിയോ ആശ്രയ എഫ് എം, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് 23-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസ് മനോജ് മഞ്ജു ദമ്പതികൾക്ക് ആശംസകളും നന്മകളും നേരുന്നു. ഒപ്പം മറ്റ് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേരുന്നുകൊണ്ട് വടക്കേ വാവന്നൂരിൽ നിന്നും മുഹമ്മദിക്കാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരു വെഡിങ് ആനിവേഴ്സറി വിഷ് ആണ് ഐശ്വര്യമായിട്ട് ഈ ഒരു രാവിലെ തന്നെ മുഹമ്മദിക്ക അയച്ചിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസ് നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ലിസണറാണ് മനോജ് ചേട്ടനും. അപ്പോൾ ഇന്ന് 23-ാമത്തെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന നമ്മുടെ മനോജ് ചേട്ടനും മഞ്ജു ചേച്ചിക്കും ഏറ്റവും സ്നേഹത്തോടുകൂടി വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുകയാണ്. ഈ ഒരു സ്നേഹം മുൻപോട്ടുള്ള ജീവിതത്തിലും ഇനിയും ഉണ്ടാകട്ടെ. വൺസ് അഗെയിൻ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മനോജ് ഏട്ട ആൻഡ് മഞ്ജു ചേച്ചി. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ആശംസകളും ബർത്ത്ഡേ വിഷസോ ആനിവേഴ്സറി വിഷസോ ഒക്കെ പറയാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090-0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: മോർണിംഗ് ബോജോ.
1: യെസ്, അങ്ങനെ വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 45 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് മിനി ചേച്ചിയാണ്, ഫ്രം കൊട്ടാരക്കര. ആശ്രിയ എഫ് എമ്മിലെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മിനി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തിരിച്ചും മിനി ചേച്ചിക്കും നല്ലൊരു അടിപൊളി ശനിയാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കാനും കേട്ടോ. കൂടാതെ ദീപു ചേട്ടനും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആശ്രയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ അമാനിക കുട്ടിക്കും ക്വസ്റ്റ്യൻ കുട്ടിക്കും അനുഷയ്ക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ദീപു ചേട്ടനും നല്ലൊരു അടിപൊളി സമാധാനമുള്ള സന്തോഷമുള്ളൊരു ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമ്മ ടീച്ചറാണ് കേട്ടോ. നമസ്കാരം ആശ്രയ ആൻഡ് അനാമിക, ഏവർക്കും സുഖമല്ലേ, നേരുന്നു ശുഭദിനം എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ടീച്ചർ സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കുകയാണ്, അവിടെയും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് നവതിയുടെ നിറവിൽ 90th പിറന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ സ്നേഹനിധിയായിട്ടുള്ള അമ്മ കമലാക്ഷി അമ്മയ്ക്ക് ചെല്ലം ഫാമിലിയിലെ എല്ലാവരുടെയും ആശ്രയുടെ എല്ലാവരുടെയും പേരിലുള്ള ആശംസ

സുഹൃത്തുക്കൾ അറിയിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ബർത്ത്ഡേ വിഷ് ടീച്ചർ നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ തങ്കമ്മ ടീച്ചറിൻ്റെ എല്ലാമായിട്ടുള്ള സ്നേഹനിധി ആയിട്ടുള്ള അമ്മ കമലാക്ഷി അമ്മയുടെ ജന്മദിനമാണ്. അമ്മയ്ക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ജന്മദിന ആശംസകൾ അറിയിക്കാനും കേട്ടോ. ഇനിയും ഒരുപാട് കാലം ഒത്തിരി ഒത്തിരി സന്തോഷത്തോടുകൂടി ജീവിതം മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ആൻഡ് നമ്മുടെ കമലാക്ഷി അമ്മയുടെ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു പിക്ചറും കൂടി അയച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ആശ്രയ എഫ് എം 90 എല്ലാവരുടെയും വക ഒരു ചക്കര ഉമ്മ കൂടി തരികയാണ് കേട്ടോ. അപ്പോൾ വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ കമലാക്ഷി അമ്മ. അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 04742919090 04742919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: മോർണിംഗ് ഓജോ.
1: യെസ്, അങ്ങനെ വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞിരിക്കാനോട്ടോ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ്

ഐശ്വരിക്കുന്നത് രേവതി ചേച്ചിയാണ് കേട്ടോ. ശാന്തമായി ഒഴുകുന്ന നദിയെപ്പോലെ ജീവിക്കുക, അത് ഇരുകരകളെയും പച്ചപിടിപ്പിക്കുകയും ജീവജാലങ്ങൾക്ക് കുടിനീർ നൽകുകയും ചെയ്യുന്നു. മനസ്സിന്റെ ശാന്തതയോടെ ജീവിതം ധന്യമാകട്ടെ, ആ ശ്രീ ആ ടീമിന് നല്ലൊരു ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജാണ് നമുക്ക് രേവതി ചേച്ചി അയച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്, വളരെ നീണ്ട ഒരു മെസ്സേജാണ് എത്തിയിരിക്കുന്നത്. ഹായ് ആശ്രിയ, റേഡിയോ ത്രിമൂർത്തീസിന്റെ പുലർക്കാല വന്ദനം. ഇന്ന് ഞങ്ങൾ ത്രിമൂർത്തീസിലെ പ്രിയ സതീർത്ഥൻ മനോജിന്റെയും സഹധർമ്മിണി മഞ്ജുവിന്റെയും 23rd വിവാഹ വാർഷികമാണ്. പ്രിയ ത്രിമൂർത്തീസ്, മനോജിനും മഞ്ജുവിനും ഞങ്ങളുടെയും സൗഹൃദവാണിയുടെയും ഹൃദയം നിറഞ്ഞ 1000 വിവാഹ വാർഷിക ആശംസകൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു. ഒപ്പം ഞങ്ങൾക്ക് ത്രിമൂർത്തീസ് എന്ന് നാമകരണം ചെയ്ത ലളിതാമ്മയുടെയും പ്രിയ മകൾ ബിന്ദുവിന് ജന്മദിനം കൂടിയാണ് ഇന്ന്. ബിന്ദു ചേച്ചിക്ക് ഹൃദയം നിറഞ്ഞ 1000 ജന്മദിന ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്ന് മറ്റ് ജന്മദിനങ്ങളും വിവാഹ വാർഷികങ്ങളും വിശേഷങ്ങളും വിളിച്ചറിയിച്ചിട്ടുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. കൂടാതെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പ്രിയപ്പെട്ട റേഡിയോ കൂട്ടുകാർക്കും ആശ്രിയ റേഡിയോയുടെ എല്ലാ പ്രവർത്തകർക്കും ശുഭദിന ആശംസകൾ കൂടി നേരുന്നു. സ്നേഹപൂർവ്വം കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസ് ആണ് നമുക്ക് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ത്രിമൂർത്തീസിൽ ഉള്ള മനോജ് ചേട്ടനും മഞ്ജു ചേച്ചിക്കും 1000 വിവാഹ വാർഷിക ആശംസകൾ ഏറ്റവും സ്നേഹത്തോടുകൂടി അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് കാലം ഒത്തിരി ഒത്തിരി സന്തോഷത്തോടുകൂടി ജീവിതം മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ഒപ്പം തന്നെ ത്രിമൂർത്തീസ് എന്ന പേര് നൽകിയിട്ടുള്ള ലളിതാമ്മയുടെ മകൾ ബിന്ദു ചേച്ചിക്കും ഇന്ന് ജന്മദിനമാണ്. ചേച്ചിക്കും ഏറ്റവും സ്നേഹത്തോടുകൂടി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആബേൽ ചേടനാണ്. നമ്മുടെ ഭൂമിയുടെ വിഭവങ്ങൾ പരിമിതമാണ്, എന്നാൽ വരും തലമുറയ്ക്കായി അതിനെ കാത്തു സൂക്ഷിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വലുതാണ്. പ്രകൃതിയോടും ചുറ്റുമുള്ളവരോടും കരുതലോടെ ജീവിക്കാൻ ഇന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ഏവർക്കും ലോക ജനസംഖ്യാ ദിന ആശംസകളും നന്മ നിറഞ്ഞൊരു ജൂലൈ 11 ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആബേൽ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് വിജയ ചേച്ചിയാണ്. ഹായ് ആശ്രിയ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് വിജയ ചേച്ചി. ജീവിതം രണ്ട് പാഠങ്ങൾ പഠിപ്പിക്കും. ഒന്ന്, സമയം മാറുമെന്ന്; രണ്ടും, മനുഷ്യർ മാറുമെന്ന്. അതുകൊണ്ട് നല്ല ദിവസങ്ങളെ ആസ്വദിക്കുക, മോശം ദിവസങ്ങളെ അതിജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു മെസ്സേജ് തന്നെയാണ് നമുക്ക് വിജയ് ചേച്ചി അയച്ചിരിക്കുന്നത്. ഫൈനലി ലക്ഷ്മിയും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹാപ്പി ശനിയാഴ്ച പുലർക്കാല വന്ദനം എന്ന് പറഞ്ഞുകൊണ്ടൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള മെസ്സേജാണ് ലക്ഷ്മി അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച നമ്മുടെ ലക്ഷ്മിക്കും അതുപോലെ തന്നെ വിജയ് ചേച്ചിക്കും ആബേൽ ചേടനും ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന നമ്മുടെ മനോജ് ചേടനും മഞ്ജു ചേച്ചിക്കും, കൂടാതെ മെസ്സേജ് അയച്ച രേവതി ചേച്ചിക്കും ഇന്നത്തെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷയം സെഗ്മെന്റിലേക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് സന്തോഷമുള്ള, സമാധാനമുള്ള ഒരു അടിപൊളി ശനിയാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷയം സെഗ്മെന്റ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി ബാക്ക് ടു അപ്ഡേഷൻസിലേക്ക് കടക്കാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് നമ്മുടെ ഹാരിസ് ജയരാജ് കമ്പോസ് ചെയ്തിട്ടുള്ളൊരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ. Oh,

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാധ്യമ ലോകത്ത് ഒരു മികച്ച കരിയർ ആണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ ഫ്ലവേഴ്സ് അക്കാദമിയുടെ കൊട്ടാരക്കര കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻസിൽ ജേർണലിസം കോഴ്സുകളിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. 6 മാസത്തെ പി ജി ഡിപ്ലോമ കോഴ്സുകൾ, ലൈവ് റിപ്പോർട്ടിംഗ്, ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ് എന്നിവ കുറഞ്ഞ ഫീസിൽ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം.
2: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ്.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
5: എങ്കിൽ നേടാം മികച്ച കരിയർ. 10th+2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
6: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
7: മോർണിംഗ് ബോജോ.
8: ഈ പ്രവാസികൾക്ക്, പ്രത്യേകിച്ച് ദുബായിൽ വർക്ക് ചെയ്യുന്നവർക്ക് ആശ്വാസം നൽകുന്ന ഒരു പുതിയ ഡിജിറ്റൽ മാറ്റമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതായത്, ദുബായിലെ പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസിന് അവരുടെ തൊഴിൽപരമായിട്ടുള്ള ഇഷ്യൂസ് ഇനി വളരെ ഈസി ആയിട്ട് ഒഫീഷ്യൽ മൊബൈൽ ആപ്പ് വഴി കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നൊരു അപ്ഡേറ്റാണ് എത്തിയിരിക്കുന്നത്. ദുബായ് പോലീസിന്റെ വർക്കേഴ്സ് വോയിസ് സേവനത്തിന്റെ ഭാഗമായിട്ട് ദുബായ് നൗ എന്ന ഗവൺമെന്റ് ആപ്പിലൂടെയാണ് ഈ ഒരു സ്മാർട്ട് ഫെസിലിറ്റി ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് കേട്ടോ. ഈ ഒരു സാലറി ഡിലേ ആവുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യുക, മോശം വർക്കിംഗ് കണ്ടീഷൻസ്, അക്കോമഡേഷൻ പ്രോബ്ലംസ്, അതുപോലെ തന്നെ വർക്ക് പ്ലേസിലെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി വീഴ്ചകൾ തുടങ്ങി എംപ്ലോയീസ് ഫേസ് ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരു ആപ്പ് വഴി ഡയറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. കംപ്ലയിൻസ് നൽകാൻ വേണ്ടി ഇനി ഗവൺമെന്റ് ഓഫീസുകളിൽ പോയിട്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റുന്നതിനൊപ്പം തന്നെ സാധാരണക്കാരായിട്ടുള്ള വർക്കേഴ്സിന്റെ പ്രോബ്ലംസ് വളരെ വേഗത്തിൽ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ഈ ഒരു ഡിജിറ്റൽ മൂവ് വലിയ രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യും എന്ന് തന്നെ പറയാം. എന്തായാലും പ്രവാസികൾക്കായിട്ടുള്ള ഒരുപാട് ആശ്വാസം നൽകുന്ന ഒരു അപ്ഡേറ്റാണ് എത്തിയിട്ടുള്ളത്. ജോലി സ്ഥലത്ത് പലതരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രവാസികൾക്ക് ആശ്വാസം നൽകുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ തന്നെയാണ് ദുബായ് പോലീസ് പുറത്തിറക്കിയിട്ടുള്ളത് കേട്ടോ. ദുബായ് നൗ എന്ന ഗവൺമെന്റ് ആപ്പിലൂടെയാണ് ഈ ഒരു സ്മാർട്ട് ഫെസിലിറ്റി ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 21 മിനിറ്റ് ആയിരിക്കാണ്. മോർണിംഗ് മോജോയിലൂടെ ഇനി ഒരു മനോഹരമായിട്ടുള്ള ട്രാക്ക് കേൾക്കാം ഫ്രം ദ മൂവി ആഗതൻ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
3: ഫ്രഷോ?
2: ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.
1: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: നല്ലൊരു ഭാവിയാണോ നിങ്ങളുടെ ലക്ഷ്യം?
7: ഏറ്റവും പുതിയ ജോലി സാധ്യതകളും ട്രെൻഡ് സെറ്ററുമായിട്ടുള്ള പുതു പുത്തൻ കോഴ്സിനെ പറ്റിയുള്ള വിവരങ്ങളും അറിയണോ?
6: എഡ്യൂക്കേഷണൽ ടിപ്സ് ആൻഡ് ട്രിക്സും മോട്ടിവേഷൻസും ഏറ്റവും പുതിയ ജോബ്സ് ആൻഡ് കോഴ്സിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കേൾക്കാം പടവുകളിലൂടെ.
7: എല്ലാ ശനിയാഴ്ചയും രാവിലെ 10 മുതൽ 12 വരെ ഓൺ ആശ്രയ FM 90.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരേ ബാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുപണിയിലുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് വുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
4: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
5: മോർണിംഗ് ബോജോ.
6: നമ്മുടെയൊക്കെ ഒരു വലിയ ഡ്രീമാണ് നല്ല ഭംഗിയുള്ള പേൾസ് അഥവാ മുത്തുകൾ സ്വന്തമാക്കുക എന്നത്. പണ്ട് കാലത്തെ റോയൽ ഫാമിലീസിന് മാത്രം അഫോർഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞിരുന്ന ഈ മുത്തുകൾ സാധാരണക്കാർക്കും സ്വന്തമാക്കാൻ വഴിയൊരുക്കിയ ഒരു ദിവസമാണ് ഇന്ന്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 133 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു July 11 ലോകത്താദ്യമായിട്ട് കൾച്ചേർഡ് പേൾസ് അഥവാ മനുഷ്യന്റെ ഇടപെടലിലൂടെയുള്ള മുത്തുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ജാപ്പനീസ് ബിസിനസ്മാൻ ആയിട്ടുള്ള കൊക്കുഷി മിക്കിമോട്ടോ ാണ് ഈ ഒരു പ്രത്യേക പേൾ മേക്കിംഗ് ടെക്നിക് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ചിപ്പികൾക്കുള്ളിൽ ഗോൾഡ് അല്ലെങ്കിൽ സിൽവറിന്റെ ചെറിയ തരികൾ നിക്ഷേപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു മുത്ത് ഡെവലപ്പ് ചെയ്തെടുത്തത് കേട്ടോ. ഈ ഒരു വലിയ കണ്ടുപിടുത്തം ലക്ഷറി ജ്വല്ലറി മാർക്കറ്റിനെ തന്നെ ആകെ മാറ്റിമറിച്ചു എന്ന് തന്നെ പറയാം. തുടക്കത്തിലെ സെമിസ്പെറിക്കൽ ആയിട്ടുള്ള മുത്തുകളായിരുന്നു അദ്ദേഹം നിർമ്മിച്ചതെങ്കിലും പിന്നീട് 1902 പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പിലുള്ള മുത്തുകൾ ഉണ്ടാക്കുന്നതിലും മിക്കിമോട്ടോ പ്രധാന പങ്ക് വഹിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ സാധാരണക്കാർക്കും വിലപിടിപ്പുള്ള മുത്തുകൾ അണിയാൻ സാധിക്കും എന്ന ആ ഒരു ആഗ്രഹം കൊടുത്ത ആ വലിയ ഡിസ്കവറിക്ക് ഇന്ന് 133 വയസ്സ് തികയുകയാണ് എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനും കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 36 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. പുറത്ത് ചെറിയ രീതിയിലുള്ള മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഒരു മഴപ്പാട്ട് തന്നെ കേൾക്കാം ഫ്രം ദ മൂവി റെസിഗൻ. ആൻഡ് യു ആർ ലിസണിംഗ് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേനെ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
6: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
0: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

യെസ്, അങ്ങനെ യൂത്ത് മൂവിയിലൊരു സൂപ്പർ ഡ്യൂപ്പർ ട്രാക്കിന് ശേഷം വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 50 മിനിറ്റ് ആയിരിക്കാണ്. ഇന്നത്തെ 3 മണിക്കൂർ ഷോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇന്നത്തെ മോർണിംഗ് മോജോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ 2 സ്പെഷ്യാലിറ്റീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ ഒന്നാമത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നാഷണൽ ചീർ ഓഫ് ദി ലോൺലി ഡേ ആയിരുന്നു. നമ്മുടെ ഈ ഒരു ബിസി ലൈഫിൽ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയ ആളുകളുടെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി വിടർത്താനായിട്ടും അവർക്ക് വേണ്ടി നമ്മുടെ വാലുബിൾ ആയിട്ടുള്ള കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടും ആരും മറക്കരുത് കേട്ടോ. അതുപോലെ രണ്ടാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് വേൾഡ് പോപ്പുലേഷൻ ഡേയെ കുറിച്ചായിരുന്നു. നമ്മുടെ ഈ ഭൂമിയിൽ ഇൻക്രീസ് ആകുന്ന ജനസംഖ്യ ഉണ്ടാക്കുന്ന ഇഷ്യൂസിനെ കുറിച്ചും നമ്മൾ ഈ സൊസൈറ്റിയിൽ എത്രത്തോളം റെസ്പോൺസിബിൾ ആകണം എന്നതിനെ കുറിച്ചുമൊക്കെ നമ്മൾ ഇന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വരുന്ന തലമുറയ്ക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടി നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് സേവ് ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും വലിയൊരു ഡ്യൂട്ടിയാണെന്ന് ഓർക്കുക. ഓക്കെ, സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ഹാപ്പി സാറ്റർഡേ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജനാമിക സൈനിങ് ഓഫ്.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
4: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
5: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: ഉയരുന്ന ജനസംഖ്യ, കുറയുന്ന വിഭവങ്ങൾ, വരും തലമുറയ്ക്കായി കരുതലോടെ നമുക്ക് നീങ്ങാം. ഇന്ന് ലോക ജനസംഖ്യാ ദിനം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്.
0: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി. ദ ടൈം ഈസ് 10 o'clock.

0: உங்கள் A Thought for the Future.
1: நமஸ்காரம், வெரி குட் குட் மார்னிங் அண்ட் வெல்கம் டு படவுகள் வித் மீ ஆர் ஜே அனுஷா. அப்போ கெரியர் வைஸ் ஒரு கைடன்ஸ் தரானாயிட்ட எல்லா சாட்டர்டேயிலும் போல തന്നെ இப்பிராவசியம் ഞാൻ എത്തിച്ചേർന്നിരിക്കുകയാണ് നല്ലൊരു കോഴ്സും അതിന്റെ വിശേഷങ്ങളുമായിട്ട്. നമ്മൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് ഏത് കോഴ്സ് സെലക്ട് ചെയ്യണമെന്ന് ആലോചിച്ച് തല്ലപുകഞ്ഞിരിക്കാറുണ്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ പടവുകൾ. കമ്പ്യൂട്ടറാണ് ഭാവി എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എടുക്കാനായിട്ട് നല്ല മാർക്കോ അല്ലെങ്കിൽ വലിയ ഫീസോ കൊടുക്കാനായിട്ട് ഇല്ല എങ്കിൽ എന്തായിരിക്കും ചെയ്യുക? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പോംവഴി, കമ്പ്യൂട്ടർ ലോകത്തേക്ക് മാസായിട്ട് എൻട്രി കൊടുക്കാൻ പറ്റിയ ഒരു കിഡിലൻ കോഴ്സിനെ പറ്റിയിട്ടാണ് ഇന്ന് പടവുകളിലൂടെ കേട്ടറിയാൻ പോകുന്നത്. അതാണ് BCA അഥവാ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. എന്താണ് BCA എന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളെ എങ്ങനെ ഉണ്ടാക്കുന്നു, ആപ്പുകളെ എങ്ങനെ പ്രവർത്തിക്കുന്നു, വെബ്സൈറ്റുകളെ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു 3 വർഷത്തെ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് ആണ് BCA എന്ന് പറയുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ലാംഗ്വേജുകളായ C, C++, ജാവ, പൈത്തൺ എന്നിവയും പിന്നെ ഡാറ്റാബേസ് മാനേജ്മെന്റും അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റിയും ഒക്കെ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കും എന്നതാണ് പ്രത്യേകത. അപ്പൊ BCA കോഴ്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് കേൾക്കാൻ പോവുകയാണ്. കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടീച്ചിംഗ് കരിയർ സ്വപ്നം കാണുന്നവർക്കായി കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ബാംബിനോ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്. വെറും 8 മാസം കൊണ്ട് നാഷണൽ യൂത്ത് പ്രോഗ്രാം അംഗീകാരമുള്ള PG ഡിപ്ലോമയും ഡിപ്ലോമയും സ്വന്തമാക്കാം. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111.
3: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ്.
5: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
6: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
7: ഫ്രഷോ?
6: ആ, ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
7: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
8: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

വെൽക്കം ബാക്ക് ടു പടവുകൾ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ ബി സി എന്ന കോഴ്സിനെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പടവുകൾ എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ആപ്പുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, അതുപോലെ തന്നെ വെബ്സൈറ്റുകൾ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു 3 ഇയേഴ്സ് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സാണ് ബി സി എന്ന് പറയുന്നത്. ആർക്കൊക്കെ ഈ ഒരു കോഴ്സ് പഠിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ, പ്ലസ് ടുവിലെ ഏത് സ്ട്രീം പഠിച്ചവർക്കും, അതായത് ഇപ്പോൾ സയൻസ് ആകട്ടെ, കൊമേഴ്സ് ആകട്ടെ, ഹ്യൂമാനിറ്റീസ് ആകട്ടെ, ഇതിലേത് കോഴ്സ് പഠിച്ചവർക്കും ബി സി എ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ചില യൂണിവേഴ്സിറ്റികളിൽ പ്ലസ് ടുവിന്റെ മാത്തമാറ്റിക്സ് ഒരു വിഷയമായിട്ട് പഠിച്ചിരിക്കണം എന്ന് നിർബന്ധമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ യൂണിവേഴ്സിറ്റി നോക്കി ഒന്ന് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നാൽ ഭൂരിഭാഗം കോളേജിലും പ്ലസ് ടുവിന് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ അഡ്മിഷൻ ഉറപ്പായിട്ടും ലഭിക്കുന്നതായിരിക്കും. ഇനി ബി സി എ പഠിച്ചാൽ എന്ത് ജോലി കിട്ടും എന്ന് ഉള്ള ഒരു ചോദ്യചിഹ്നം ഇപ്പോൾ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും. ആക്ച്വലി പഠിത്തമൊക്കെ കഴിഞ്ഞു, ഇനി ജോലിയുടെ കാര്യം പറഞ്ഞുതരാം. ഐ ടി മേഖലയിൽ വൻ സാധ്യതകളാണ് ബി സി എ എന്ന കോഴ്സ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട ജോലി ചെയ്യാൻ പറ്റിയ മേഖലകൾ പറഞ്ഞുതരാം. സോഫ്റ്റ്വെയർ ഡെവലപ്പർ, പുതിയ ആപ്പുകളും സോഫ്റ്റ്വെയറുകളും നിർമ്മിക്കുക എന്നതാണ് സോഫ്റ്റ്വെയർ ഡെവലപ്പറിന്റെ ജോലി. നമ്മൾ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ആദ്യം എന്തായിരിക്കും നോക്കുക? വാട്സപ്പ് നോക്കും, പിന്നെ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഒക്കെ കാണുമല്ലേ, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് പ്ലേ ചെയ്യും. ഓൺലൈനായിട്ട് ഭക്ഷണം ഓർഡർ ചെയ്യാനും വണ്ടി വിളിക്കാനും വരെ നമ്മൾ മൊബൈൽ ആപ്പുകളെയാണ് ആക്ച്വലി ആശ്രയിക്കുന്നത് അല്ലേ. പക്ഷേ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ആപ്പുകളൊക്കെ ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കാൻ വഴി കുറവാണല്ലേ. അപ്പൊ നമ്മുടെ വിരൽത്തുമ്പില് ഈ ഒരു മാജിക് കാണിക്കുന്ന ഡിജിറ്റൽ ലോകത്ത് തന്നെ ആ ഒരു ശില്പികളെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പർമാർ എന്ന് വിളിക്കുന്നത്. അപ്പോ ഇതിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, കമ്പ്യൂട്ടറിനും മൊബൈലിനും മനസ്സിലാകുന്ന ഭാഷയിൽ അതിന് നിർദ്ദേശങ്ങൾ എഴുതി കൊടുക്കുന്ന ആളാണ് സോഫ്റ്റ്വെയർ ഡെവലപ്പർ. കമ്പ്യൂട്ടറിന്റെ ഈ ഒരു ഭാഷയാണ് നമ്മൾ കോഡിംഗ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പുതിയ ആപ്പുകളും വെബ്സൈറ്റുകളും ഗെയിമുകളും ഒക്കെ ഡിസൈൻ ചെയ്ത് കോഡ് ചെയ്ത് അത് കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർമാരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. ഇനി സോഫ്റ്റ്വെയർ ഡെവലപ്പർമാരിൽ പ്രധാനമായിട്ട് 3 വിഭാഗങ്ങളുണ്ട്. കേൾക്കുമ്പോൾ വലിയ കാര്യമായിട്ട് തോന്നുമെങ്കിലും ഇവരുടെ ലോകം വളരെ രസകരമാണ് കേട്ടോ. അതിലൊന്നാണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ എന്ന് പറയുന്നത്. നമ്മളൊരു ആപ്പ് തുറക്കുന്ന സമയത്ത് കാണുന്ന ഭംഗിയുള്ള ഡിസൈൻ, ബട്ടണുകള്, കളറുകള്, അതൊക്കെ സെറ്റ് ചെയ്യുന്നത് ആരാന്നറിയോ? അത് സെറ്റ് ചെയ്യുന്ന ആളുകളാണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്പർമാർ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ബാക്ക് എൻഡ് ഡെവലപ്പർ, അതായത് നമ്മൾ കാണാത്ത ആപ്പിന്റെ പിന്നണിയിലെ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഡേറ്റ സേവ് ചെയ്യുക, സെക്യൂരിറ്റി നോക്കുക, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് ബാക്ക് എൻഡ് ഡെവലപ്പർ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കൂട്ടരാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് പറയുന്നത്. ഇവർക്ക് മുകളിൽ പറഞ്ഞ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രണ്ട് എൻഡ് ഡെവലപ്പറും അതുപോലെ തന്നെ ബാക്ക് എൻഡ് ഡെവലപ്പറും, ഈ രണ്ടുപേരും ചെയ്യുന്ന പണി ഒറ്റടിക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് പറയുന്നത്. അപ്പോ ഈ പറഞ്ഞ രണ്ട് പണിയും കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓൾറൗണ്ടർമാരെന്ന് ഇവരെ വിളിക്കാൻ കേട്ടോ. അപ്പൊ എന്തായാലും സോഫ്റ്റ്വെയർ ഡെവലപ്പർമാരുടെ വിവിധ ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ചെറിയൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്, സ്റ്റേ ട്യൂൺഡ്.

0: You are listening to Ashray FM 90, Nadinupam, Natargopam, Vishal Opticals. மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம்.
1: ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.
4: ഉയരുന്ന ജനസംഖ്യ, കുറയുന്ന വിഭവങ്ങൾ, വരും തലമുറയ്ക്കായി കരുതലോടെ നമുക്ക് നീങ്ങാം. ഇന്ന് ലോക ജനസംഖ്യാ ദിനം.

0: for the future.
1: വെൽക്കം ബാക്ക് ടു പടവുകൾ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആകാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടായിരുന്നു നമ്മൾ കേട്ടോണ്ടിരുന്നത് അല്ലെ. ബി സി എന്ന കോഴ്സിനെ പറ്റി പറഞ്ഞു. ഇപ്പൊ ബി സി അല്ലെങ്കിൽ ബി ടെക് കമ്പ്യൂട്ടർ സയൻസ്, ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ചവർക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ സാധിക്കുന്നതാണ്. ഇനി ഇതൊന്നുമല്ല എങ്കിലും നിങ്ങൾക്ക് കോഡിംഗിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഇന്റർനെറ്റ് നോക്കിയോ അല്ലെങ്കിൽ നല്ല കോഡിംഗ് ബൂട്ട് ക്യാമ്പുകളിൽ ചേർന്നിട്ടോ പൈത്തൺ, ജാവ, ജാവ സ്ക്രിപ്റ്റ് പോലുള്ള ലാംഗ്വേജുകൾ സ്വന്തമായിട്ട് പഠിച്ചും ഈ ഒരു കരിയറിലേക്ക് വരാനായിട്ട് സാധിക്കുന്നതാണ്. ഡിഗ്രിയേക്കാൾ പ്രധാനം നിങ്ങളുടെ കയ്യിലെ സ്കില്ലാണ് എന്നുള്ളൊരു കാര്യം മറക്കാതിരിക്കുക കേട്ടോ. ഇനി എന്തുകൊണ്ട് ഈ ഒരു കരിയർ സെലക്ട് ചെയ്യണം എന്നിപ്പോ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം, ഇത് സെലക്ട് ചെയ്യാനുള്ള കാരണം മറ്റൊന്നുമല്ല, ലോകത്ത് ഏറ്റവും കൂടുതൽ സാലറി ലഭിക്കുന്നതും എപ്പോഴും ഡിമാൻഡ് ഉള്ളതുമായിട്ടുള്ള ജോലികളിൽ ഒന്നാണ് സോഫ്റ്റ്വെയർ ഡെവലപ്പറിന്റെ ജോലി. നമുക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യം ലഭിക്കുന്നതാണ്, അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ എന്നിവയൊക്കെയും ഇതിന്റെ പ്ലസ് പോയിന്റുകളാണ്. അപ്പോ ബി സി എ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി, ജോബ് ഓപ്ഷൻ ആണ് സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് പറയുന്നത്. ഇനി അതുകൂടാതെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി, മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് വെബ് ഡിസൈനർ ആണ്. അതായത് ആകർഷകമായിട്ടുള്ള വെബ്സൈറ്റുകൾ ഡിസൈൻ ചെയ്യുന്ന, ജോലി ചെയ്യുന്ന ആളുകളാണ് വെബ് ഡിസൈനേഴ്സ്. നമ്മൾ ഈ കടകളിലൊക്കെ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്ന കാലമൊക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇപ്പോൾ എന്തും ഓൺലൈനാണ്. ഇപ്പൊ ഡ്രസ് വാങ്ങണോ, ആഹാരം ഓർഡർ ചെയ്യണോ, അല്ലെങ്കിൽ തിയേറ്ററിലെ ടിക്കറ്റ് ബുക്ക് ചെയ്യണോ, നമ്മൾ നേരെ ഗൂഗിളിൽ കയറി ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യും, അത് ഓർഡർ ചെയ്യും അല്ലെങ്കിൽ ബുക്ക് ചെയ്യും. ചില വെബ്സൈറ്റുകളിൽ കയറുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും അല്ലേ. നല്ല കളറുകൾ കാണാൻ സാധിക്കും, നല്ലൊരു ഭംഗിയായിരിക്കും. പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അലൈൻമെന്റ് ഒക്കെ ആയിരിക്കാം ചില വെബ്സൈറ്റുകളിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ചില വെബ്സൈറ്റുകൾ കണ്ടിട്ടില്ലേ, ഒരു വശത്തേക്ക് നോക്കുമ്പോൾ മറ്റേ വശത്തേക്ക് പോകും, ഒന്നും മനസ്സിലാകത്തില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം എന്നറിയോ? ഇവിടെയാണ് നമ്മുടെ ഡിജിറ്റൽ ലോകത്തെ ഇന്റീരിയർ ഡിസൈനർമാരുടെ എൻട്രി വരുന്നത്. അതായത് വെബ് ഡിസൈനർമാരുടെ എൻട്രി. ഒരു വീട് വെക്കുന്ന സമയത്ത് അത് കാണാനായിട്ട് എത്രത്തോളം ഭംഗിയുണ്ടായിരിക്കണം, ജനലും വാതിലും ഒക്കെ എവിടെ വെക്കണം എന്നൊക്കെ ആർക്കിടെക്ട് തീരുമാനിക്കുന്നത് പോലെ തന്നെ ഒരു വെബ്സൈറ്റിന്റെ ലുക്കും ഭാവവും ഒക്കെ തീരുമാനിക്കുന്ന ആളാണ് വെബ് ഡിസൈനർ എന്ന് പറയുന്നത്. ഒരു വെബ്സൈറ്റിന്റെ ലേഔട്ട്, അതിൽ ഉപയോഗിക്കേണ്ട കളേഴ്സ്, ഫോണ്ടുകള്, ചിത്രങ്ങള്, ഇവയൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്യുന്നത് ഇവരാണ്. അതായത് നമ്മളൊരു വെബ്സൈറ്റിൽ കാണാൻ ഭംഗിയുള്ള എല്ലാ കാര്യങ്ങൾക്കും പിന്നിൽ ഒരു വെബ് ഡിസൈനറുടെ ബുദ്ധിയുണ്ട് എന്നർത്ഥം. ഇനി വെബ് ഡിസൈനേഴ്സിന്റെ പ്രധാന ചുമതലകൾ ഒന്ന് പരിചയപ്പെട്ടാലോ. UI ഡിസൈൻ, അതായത് വെബ്സൈറ്റ് കാണാൻ എത്രത്തോളം ആകർഷകമാക്കാം എന്ന് നോക്കുന്നത് ഇവരാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബട്ടണുകളും കളറുകളും ഒക്കെ ഡിസൈൻ ചെയ്യും. മറ്റൊന്ന് UX ഡിസൈൻ ആണ്, അതായത് വെബ്സൈറ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് എത്രത്തോളം എളുപ്പമുള്ളതാക്കാം എന്ന് ചിന്തിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ തിരയുന്ന കാര്യം ഒരുപാട് ക്ലിക്ക് ചെയ്യാതെ ഒറ്റ നോട്ടത്തിൽ കണ്ടെത്താൻ സഹായിക്കുന്നതാണ് ഇവരുടെ ജോലി. ഇനി ഈ ഒരു കരിയറിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന് ഒരു ബ്രേക്കിന് ശേഷം പറഞ്ഞു തരാം. സ്റ്റേ ട്യൂൺഡ്.

0: ഒപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
3: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: ഫോർ ദ ഫ്യൂച്ചർ.
1: അപ്പോൾ വെബ് ഡിസൈനറെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പടവുകളിലൂടെ കേട്ടറിഞ്ഞുകൊണ്ടിരുന്നതല്ലേ. വെബ് ഡിസൈനർ ആകാനായിട്ട് വലിയ ഐ ടി ബിരുദം തന്നെ വേണമെന്നുണ്ടോ എന്ന് പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. അത് നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് നല്ല ക്രിയേറ്റിവിറ്റിയും വരയ്ക്കാനും ഡിസൈൻ ചെയ്യാനും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡ് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ BCA അല്ലെങ്കിൽ മൾട്ടിമീഡിയ അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈൻ കോഴ്സുകളൊക്കെ പഠിച്ചവർക്ക് ഈ ഒരു മേഖലയിലേക്ക് എളുപ്പത്തിൽ വരാൻ സാധിക്കും. ഇനി ഇതൊന്നും അല്ലെങ്കിലും ഫോട്ടോഷോപ്പ്, ഫിഗ്മ, ഇല്ലസ്ട്രേറ്റർ പോലുള്ള ഡിസൈനിങ് ടൂളുകൾ സ്വന്തമായിട്ട് പഠിച്ചും വെബ് ഡിസൈനർ ആകാനായിട്ട് സാധിക്കുന്നതാണ്. മറക്കണ്ട, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ് ഇവിടുത്തെ താരം. എന്തുകൊണ്ട് വെബ് ഡിസൈനിങ് മികച്ചൊരു കരിയർ ആണ് എന്ന് ചിന്തിക്കുന്നവർക്കായിട്ട് ഇന്ന് ചെറിയൊരു ചായക്കട നടത്തുന്നവർക്ക് വരെ സ്വന്തമായിട്ട് വെബ്സൈറ്റ് വേണമല്ലേ. അതുകൊണ്ട് തന്നെ വെബ് ഡിസൈനർമാർക്ക് വിപണിയിൽ വൺ ഡിമാൻഡാണ്. കമ്പനികളിൽ ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് വീട്ടിലിരുന്ന് ലോകത്തിന്റെ ഏത് കോണിലുള്ള ക്ലയന്റുകൾക്ക് വേണ്ടിയിട്ടും ഫ്രീലാൻസ് ആയിട്ട് ജോലി ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിക്കാനായിട്ട് ഈ ഒരു കരിയറിലൂടെ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഒരു കലാകാരനോ കലാകാരിയോ ഒക്കെ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ, ഒപ്പം കമ്പ്യൂട്ടറിനോട് കുറച്ച് താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ വെബ് ഡിസൈനിങ് നിങ്ങൾക്ക് പറ്റിയ ഒരു സൂപ്പർ കരിയറാണ് കേട്ടോ. ഇനി BCA പഠിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന മറ്റൊരു ജോബ് ഓപ്ഷൻ എന്ന് പറയുന്നത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണ്. കമ്പനികളിലെ കമ്പ്യൂട്ടർ ശൃംഖലകളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പണി. നമ്മൾ ചില ഓഫീസ് മുറികളിലോ അല്ലെങ്കിൽ ബാങ്കുകളിലോ ഒക്കെ പോകുന്ന സമയത്ത് കാണാറില്ലേ 100 കമ്പ്യൂട്ടേഴ്സ് ഒരുമിച്ച് വെച്ചിരിക്കുന്നത്. എല്ലാവരും അവരവരുടെ സിസ്റ്റത്തിലിരുന്ന് ജോലി ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം അവിടുത്തെ ഇന്റർനെറ്റ് ഒന്ന് കട്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെയിൻ സെർവർ ഡൗൺ ആയാൽ എന്തായിരിക്കും അവസ്ഥ? എല്ലാവരുടെയും ജോലി പാതി വഴിയിൽ നിൽക്കുമല്ലേ. ഓഫീസ് ചുരുക്കി പറഞ്ഞാൽ നിശ്ചലമാകും. ഇങ്ങനെയുള്ള അടിയന്തര ഘട്ടങ്ങളിൽ രക്ഷകരായിട്ട് ഓടിയെത്തുന്ന ഓഫീസിലെ കമ്പ്യൂട്ടറുകൾക്കും നെറ്റ്വർക്കിനും ഒക്കെ ജീവൻ നൽകി കാത്തു സൂക്ഷിക്കുന്ന ആ ഒരു സൂപ്പർ ഹീറോയാണ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, അഥവാ ചുരുക്കി പറയുകയാണെങ്കിൽ സിസ് അഡ്മിൻ എന്ന് പറയാം. അപ്പോ സിസ് അഡ്മിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാം ചെറിയൊരു ബ്രേക്കിന് ശേഷം. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോൾ.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: for the future.
1: അപ്പോ സിസ് അഡ്മിൻ എന്ന സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്താണ് എന്ന് പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കമ്പനിയിലെ മുഴുവൻ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളുടെയും നെറ്റ്വർക്കുകളുടെയും സെർവറുകളുടെയും മേൽനോട്ടം വഹിക്കുന്ന മാനേജറാണ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. കമ്പനിയിലെ ജീവനക്കാർക്ക് ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കമ്പ്യൂട്ടറുകളും സോഫ്റ്റ്വെയറുകളും ഒക്കെ റെഡിയാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇന്റർനെറ്റും നെറ്റ്വർക്കും തടസ്സമില്ലാതെ നോക്കുക, പിന്നെ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഡേറ്റ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ പ്രധാന ജോലി. ഒരു സിസ് അഡ്മിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്തമുള്ള ഒന്നാണ് കേട്ടോ. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ജോലികൾ പറഞ്ഞുതരാം. കമ്പ്യൂട്ടർ ആൻഡ് സോഫ്റ്റ്വെയർ സെറ്റപ്പ്. പുതിയ ജീവനക്കാർ വരുന്ന സമയത്ത് അവർക്ക് കമ്പ്യൂട്ടറുകൾ ഇൻസ്റ്റാൾ ചെയ്ത് നൽകുക, പിന്നെ ആവശ്യമായ സോഫ്റ്റ്വെയറുകൾ അപ്ഡേറ്റ് ചെയ്യുക എന്നിവയൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി. അതുകൂടാതെ സെർവർ മാനേജ്മെന്റ്. കമ്പനിയുടെ പ്രധാന സെർവറുകൾ 24 മണിക്കൂറും പണിമുടക്കില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് സെർവർ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. അടുത്തത് ബാക്കപ്പും സുരക്ഷയുമാണ്. കമ്പനിയുടെ ഡേറ്റകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ബാക്കപ്പ് എടുക്കണം. ഹാക്കർമാരിൽ നിന്നും വൈറസുകളിൽ നിന്നും ഒക്കെ കമ്പ്യൂട്ടറുകളെ സംരക്ഷിക്കുക എന്നുള്ളതും ഇവരുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ ട്രബിൾ ഷൂട്ടിംഗ്. ആർക്കെങ്കിലും കമ്പ്യൂട്ടറോ ഇന്റർനെറ്റോ പണിമുടക്കി കഴിഞ്ഞാൽ വിളിപ്പുറത്തെത്തി അത് ശരിയാക്കി കൊടുക്കുക എന്നുള്ളതും ഇവരുടെ ജോലിയാണ്. എങ്ങനെ ഈ കരിയറിലേക്ക് എത്തിച്ചേരാമെന്ന് നോക്കുകയാണെങ്കിൽ, കമ്പ്യൂട്ടറുകളുടെ ഹാർഡ്വെയറും നെറ്റ്വർക്കിംഗും ഒക്കെ കൈകാര്യം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി ആണ് ഈ ഒരു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ BCA അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്ക്

ഒരു മേഖലയിലേക്ക് വരാം. അതോടൊപ്പം തന്നെ വലിയ കമ്പനികളിൽ ജോലി ലഭിക്കാൻ സഹായിക്കുന്ന ചില ആഗോള സർട്ടിഫിക്കേഷൻ കോഴ്സുകളുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിനക്സ്, മൈക്രോസോഫ്റ്റ് സർട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ക്ലൗഡ് സർട്ടിഫിക്കേഷൻസ്, പിന്നെ CCNA, ഇവയൊക്കെ നിങ്ങളുടെ കരിയർ ഗ്രാഫ് ഉറപ്പായിട്ട് ഉയർത്തുന്നതായിരിക്കും. ഇനി എന്തുകൊണ്ട് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ഒരു മികച്ച കരിയർ ആണ് എന്ന് ചിന്തിക്കുന്നവർക്കായിട്ട് പറഞ്ഞുതരാം. IT കമ്പനികളിൽ മാത്രമല്ല ഇതിന് സാധ്യതയുള്ളത്. ബാങ്കുകള്, ഹോസ്പിറ്റൽസ്, സ്കൂളുകള്, ഗവൺമെന്റ് ഓഫീസുകള്, ഇങ്ങനെ തുടങ്ങി ഇവിടെ എല്ലായിടത്തും കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും ഒരു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ജോലി സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. പലപ്പോഴും പുതിയ ടെക്നോളജികൾ പഠിക്കാനായിട്ട് താല്പര്യമുള്ള, ചലഞ്ചുകൾ ഏറ്റെടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒന്നാന്തരം ഫീൽഡ് കൂടിയാണ് കേട്ടോ ഇത്. എന്തായാലും പടവുകളിൽ ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോവുകയാണ്.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ഫോർ ദ ഫ്യൂച്ചർ.
1: പടവുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനുഷ. നമ്മൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലോ ഒക്കെ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ തിരയുന്ന സാധനങ്ങള് തൊട്ടടുത്ത നിമിഷം ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ പരസ്യമായിട്ട് വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളൊരു ഫോൺ വാങ്ങി നോക്കിയാൽ പിന്നെ എവിടെ നോക്കിയാലും ഫോണിന്റെ പരസ്യമായിരിക്കും. ഇതെന്താ വല്ല ആഭിചാരമാണോ എന്ന് പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലേ? എന്നാൽ അങ്ങനെയല്ല കേട്ടോ, ഇതിന് പിന്നിൽ ഒരു വലിയ ശാസ്ത്രമുണ്ട്. ഡാറ്റ അഥവാ വിവരങ്ങളുടെ കളിയാണ് ഇവിടെ നടക്കുന്നത്. ഇന്ന് ലോകത്തിലുള്ള തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു സ്വർണമോ പണമോ ഒന്നുമല്ല, അത് ഡാറ്റയാണ്. ഈ ഡാറ്റകളെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ച് അതിലൊളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ കണ്ടെത്തി കമ്പനികളെ വലിയ ലാഭത്തിലേക്ക് നയിക്കുന്ന ഡിജിറ്റൽ ലോകത്തെ ഡിറ്റക്റ്റീവുകളെ കുറിച്ചിട്ടാണ് നമ്മളിത് അടുത്തതായി കേട്ടറിയാൻ പോകുന്നത്. അതാണ് ഡാറ്റ അനലിസ്റ്റുകൾ. BCA എന്ന കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കരിയർ ഓപ്ഷൻ തന്നെയാണ് ഡാറ്റ അനലിസ്റ്റ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ കയ്യിലുള്ള വലിയ അളവിലുള്ള വിവരങ്ങൾ, അതൊക്കെ പരിശോധിച്ച് അതിൽ നിന്നും കമ്പനിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ആളാണ് ഡാറ്റ അനലിസ്റ്റ് എന്ന് പറയുന്നത്. ഇവര് ഭൂതകാലത്തെ കണക്കുകൾ നോക്കി ഭാവിയിൽ ഇനി അങ്ങോട്ട് എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കുന്ന ബിസിനസ് ജ്യോത്സ്യന്മാരാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒക്ടോബർ മാസത്തിൽ ആളുകൾ കൂടുതൽ വാങ്ങുന്നത് എന്ത് തരം വസ്ത്രങ്ങളാണ് എന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ കണക്കുകൾ വെച്ചിട്ട് ഇവര് കണ്ടെത്തും. അതിനനുസരിച്ച് വസ്ത്രങ്ങൾ സ്റ്റോക്ക് ചെയ്യാനായിട്ട് കമ്പനിയെ സഹായിക്കുകയും ചെയ്യും. ഇവരുടെ പ്രധാന ചുമതലകൾ എന്തൊക്കെയാന്ന് നോക്കുകയാണെങ്കിൽ, ഡേറ്റ കളക്ഷൻ, പലയിടങ്ങളിൽ നിന്നും കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി. പിന്നെ ഡേറ്റ ക്ലീനിങ്, അതായത് ശേഖരിച്ച വിവരങ്ങളിലെ തെറ്റുകളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും ഒക്കെ നീക്കം ചെയ്ത് വൃത്തിയാക്കുന്നതും ഇവരുടെ ജോലിയാണ്. മറ്റൊന്നാണ് ഡാറ്റ വിഷ്വലൈസേഷൻ, അതായത് കോടിക്കണക്കിന് കണക്കുകളും ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഭംഗിയുള്ള ഗ്രാഫുകളും ചാർട്ടുകളുമാക്കി മാറ്റി കമ്പനി മുതലാളിമാർക്ക് കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ജോലി. അതിനെയാണ് ഡാറ്റ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കരിയറിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന് നോക്കുകയാണെങ്കിൽ, കണക്കുകളോടും കമ്പ്യൂട്ടറിനോടും ഒരുപോലെ താല്പര്യമുള്ളവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞ BCA പഠിച്ചവർക്കും അതുപോലെ തന്നെ BSc മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, BTech അല്ലെങ്കിൽ BCOM പഠിച്ചവർക്ക് പോലും ഈ ഒരു മേഖലയിലേക്ക് വരാൻ സാധിക്കും. ഇതിനായിട്ട് എക്സെൽ നന്നായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. കൂടാതെ SQL, പൈത്തൺ അല്ലെങ്കിൽ R പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളും ടാബ്ലൂ, Power BI പോലുള്ള വിഷ്വലൈസേഷൻ ടൂളുകളും പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രംഗത്തെ തിളങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. ഇന്ന് ഗൂഗിളും ആമസോണും മുതൽ നമ്മുടെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റുകൾക്ക് വരെ ഡാറ്റ അനലിസ്റ്റുകളെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്നതും വമ്പൻ ശമ്പളം ലഭിക്കുന്നതുമായിട്ടുള്ള ഒരു ജോലി തന്നെയാണ് ഡാറ്റ അനലിസ്റ്റ്. കേവലം കോഡിംഗ് മാത്രമല്ല, ബിസിനസ് ബുദ്ധിയും ബുദ്ധിപൂർവമായിട്ടുള്ള ചിന്താഗതിയും ഉള്ളവർക്ക് ഇതിലും മികച്ചൊരു കരിയർ സ്വപ്നം കാണാനാകില്ല. അപ്പോ ഡാറ്റ അനലിസ്റ്റ് ആകാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്കും BCA എന്ന കോഴ്സ് സെലക്ട് ചെയ്യാം. പടവുകളിൽ എന്തായാലും ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോവുകയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോൺ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: കടവുകൾ, എ തോട്ട് ഫോർ ദി ഫ്യൂച്ചർ.
1: അവ കുറഞ്ഞ ചിലവിലും കുറഞ്ഞ സമയത്തിലും ഐ ടി ഇൻഡസ്ട്രിയിലെ വമ്പൻ കമ്പനികളിലേക്ക് നേരിട്ട് ജോലിക്ക് കയറാൻ സാധിക്കുന്ന ബി സി എന്ന കോഴ്സിനെ പറ്റിയിട്ടും അതുവഴി നമുക്ക് ലഭിക്കുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടുമാണ് നമ്മൾ ഇന്നത്തെ പടവുകളിലൂടെ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ആക്ച്വലി ബി സി എന്നത് 3 വർഷത്തെ ഒരു പ്രൊഫഷണൽ ബിരുദ കോഴ്സാണ്. മിക്ക യൂണിവേഴ്സിറ്റികളിലും ഇത് 6 സെമസ്റ്ററുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. വെറും തിയറി മാത്രമല്ല കേട്ടോ, പ്രാക്ടിക്കൽ നോളജിന് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു കോഴ്സാണിത്. ഓരോ സെമസ്റ്ററിലും കമ്പ്യൂട്ടർ ലാബ് പരീക്ഷ ും അതുപോലെ അവസാന സെമസ്റ്ററിലെ ഒരു ലൈവ് പ്രോജക്റ്റും വിദ്യാർത്ഥികൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് നിങ്ങളുടെ കോളേജ് പഠനകാലത്ത് തന്നെ ഒരു ഐ ടി പ്രൊഫഷണൽ ആക്കി മാറ്റാനായിട്ട് സഹായിക്കുന്നതാണ്. ഇനി ബി സി എയിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത്, പ്രധാനമായിട്ട് നോക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് ബി സി എ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 1 പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്, അതായത് സി, സി പ്ലസ് പ്ലസ്, ജാവ, പൈത്തൺ, വെബ് പ്രോഗ്രാമിംഗ് തുടങ്ങിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ. അതുകൂടാതെ ഡാറ്റാബേസ് മാനേജ്മെന്റ്, അതായത് ഡാറ്റകൾ എങ്ങനെ സൂക്ഷിക്കാം, സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാം എന്ന് പഠിപ്പിക്കുന്ന എസ് ക്യു എൽ പോലുള്ളവയൊക്കെയാണ് ഡാറ്റാബേസ് മാനേജ്മെന്റിലൂടെ പഠിക്കുന്നത്. അതുകൂടാതെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഒരു സോഫ്റ്റ്വെയർ പ്ലാൻ ചെയ്യുന്നത് മുതൽ അത് നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കുന്നത് വരെയുള്ള ഘട്ടങ്ങൾ മെയിൻ ആയിട്ടും ഇവിടെ പഠിക്കാൻ സാധിക്കും. പിന്നെ പുതിയ ടെക്നോളജീസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി എന്നിവയുടെയൊക്കെ അടിസ്ഥാന വിവരങ്ങൾ നമുക്ക് ഈ ഒരു കോഴ്സ് വഴി പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇന്ന് ബി സി എ സാധാരണ രീതിയിൽ പഠിക്കുന്നതിനേക്കാൾ ഡിമാൻഡ് അതിന്റെ കൂടെ പുതിയ കാലത്തെ ടെക്നോളജികൾ കൂടി സ്പെഷ്യലൈസ് ചെയ്യുന്നതിലാണ്. ഇങ്ങനെയുള്ള കോഴ്സുകൾ ഇപ്പോൾ ലഭ്യമാണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ബി സി എ ഇൻ ഡേറ്റാ സയൻസ്, ബി സി എ ഇൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് സൈബർ സെക്യൂരിറ്റി, അതുകൂടാതെ ബി സി എ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്. ബി സി എ പഠിക്കാനായിട്ട് കോളേജ് സെലക്ട് ചെയ്യുമ്പോഴും നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. യു ജി സി അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജുകൾ സെലക്ട് ചെയ്യുക, കോളേജ് അംഗീകാരമുള്ള ഒരു യൂണിവേഴ്സിറ്റിക്ക് കീഴിലാണ് എന്ന് ഉറപ്പുവരുത്തുക. അതുകൂടാതെ തന്നെ അവിടുത്തെ ലാബ് സൗകര്യങ്ങൾ നോക്കുക, കമ്പ്യൂട്ടർ ലാബുകൾ ആധുനിക രീതിയിലാണോ എന്ന് അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ പ്ലേസ്മെന്റ് റെക്കോർഡുകൾ നമുക്ക് പരിശോധിക്കാം. കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ പഠിച്ചിറങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ജോബ് ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. പിന്നെ വലിയ ഐ ടി കമ്പനികൾ വരുന്ന കോളേജുകൾ സെലക്ട് ചെയ്യാനായിട്ട് കൂടി ശ്രദ്ധിക്കുകയാണ് എങ്കിൽ നല്ലൊരു കരിയർ സാധ്യത തന്നെ തുറന്നു ലഭിക്കുന്നതായിരിക്കും. ബി സി എ പഠിക്കുന്നവർക്കായിട്ട് കുറച്ച് ടിപ്പുകൾ കൂടി പറഞ്ഞു തരാം. പഠനകാലത്ത് തന്നെ ഗിറ്റ് ഹബ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ അക്കൗണ്ട് ഉണ്ടാക്കി ചെറിയ പ്രോജക്റ്റുകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കൂടാതെ ഉഡമി, കോഴ്സറ പോലുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് പുതിയ ലാംഗ്വേജുകളിലെ സർട്ടിഫിക്കറ്റുകൾ സ്വന്തമാക്കാം. ഇത് ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ വലിയ ഒരു മുൻതൂക്കം നൽകുന്നതായിരിക്കും. അപ്പോൾ ബി സി എ കോഴ്സ് എന്താണ് എന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടി, അതുവഴി ലഭിക്കുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസും മനസ്സിലായി. ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. സ്റ്റേ ട്യൂൺഡ്.

വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു പടവുകൾ വിത്ത് മീ ആർ ജെ അനുഷ. നമ്മൾ ഐ ടി ഫീൽഡിനെ പറ്റിയും സോഫ്റ്റ്വെയർ കോഴ്സുകളെ പറ്റിയും സംസാരിക്കുമ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ഗിറ്റ് ഹബ് എന്ന് പറയുന്നത്. നമ്മൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികളോടോ ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്നവരോടോ നിങ്ങളുടെ ഗിറ്റ് ഹബ് പ്രൊഫൈൽ ഒന്ന് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മാസമായിട്ട് ഒരു ലിങ്ക് അങ്ങ് എടുത്തു തരും. എന്താണ് ഈ ഒരു സംഭവം എന്ന് ആലോചിച്ച് തല പുകച്ചിട്ടുണ്ടോ? ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആകാനായിട്ട് ആഗ്രഹിക്കുന്ന ഏതൊരാളുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് ഗിറ്റ് ഹബ് എന്ന് പറയുന്നത്. അപ്പോൾ ഗിറ്റ് ഹബിനെ പറ്റിയിട്ട് പറഞ്ഞുതരാം. ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഫോട്ടോകളും വീഡിയോകളും സൂക്ഷിക്കാനായിട്ട് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പർമാർ അവരെഴുതുന്ന കോഡുകളും പ്രോജക്റ്റുകളും സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഓൺലൈൻ ലോക്കറാണ് ഗിറ്റ് ഹബ് എന്ന് പറയുന്നത്. ഇത് വെറും ഒരു ലോക്കർ മാത്രമല്ല കേട്ടോ, കോഡിംഗ് ചെയ്യുന്നവരുടെ ഒരു സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് കൂടിയാണ്. ലോകത്തിന്റെ പല കോണുകളിൽ ഇരിക്കുന്ന കോടിക്കണക്കിന് ഡെവലപ്പർമാർ അവരുടെ കോഡുകൾ ഇവിടെ പങ്കുവെക്കുകയും പരസ്പരം സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഗിറ്റ് ഹബ് കൊണ്ടുള്ള പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കൊളാബറേഷൻ ടീം വർക്ക് വരുന്നുണ്ട്. ഒരു വലിയ ആപ്പ് ഉണ്ടാകുമ്പോൾ 10 പേര് 10 സ്ഥലത്തിരുന്ന് കോഡ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കാം. അവർ ചെയ്യുന്ന ജോലികളെല്ലാം ഒരൊറ്റ സ്ഥലത്ത് കൃത്യമായിട്ട് കൂട്ടിച്ചേർക്കാനായിട്ട് ഈ ഒരു ഗിറ്റ് ഹബ് സഹായിക്കുന്നതായിരിക്കും. പിന്നെ ടൈം മെഷീൻ, വേർഷൻ കൺട്രോൾ. ഈ കോഡിംഗിൽ നമ്മൾ എന്തെങ്കിലും വലിയ തെറ്റ് വരുത്തി കഴിഞ്ഞാൽ പഴയ സോഫ്റ്റ്വെയർ മൊത്തം കേടാകും. എന്നാൽ ഗിറ്റ് ഹബിൽ നമ്മൾ വരുത്തുന്ന ഓരോ മാറ്റവും സേവ് ആയിരിക്കും. ഒരു ടൈം മെഷീൻ പോലെ പഴയ ഏത് വേർഷനിലേക്ക് വേണമെങ്കിലും നമുക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കുന്നതാണ്. മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഓപ്പൺ സോഴ്സ്. അതായത് മറ്റുള്ളവരുണ്ടാക്കിയ വലിയ പ്രോജക്റ്റുകളുടെ കോഡുകൾ സൗജന്യമായിട്ട് കാണാനും അത് പഠിക്കാനും അതിൽ മാറ്റങ്ങൾ വരുത്താനും ഈ ഒരു ഗിറ്റ് ഹബ് വഴി നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ കരിയർ ഉണ്ടാക്കാൻ നോക്കുന്നവരെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ കാലത്ത് ഐ ടി കമ്പനികൾ നിങ്ങളുടെ ബയോഡേറ്റയോ മാർക്ക് ലിസ്റ്റോ നോക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് നിങ്ങളുടെ ഗിറ്റ് ഹബ് പ്രൊഫൈലിനാണ്. അപ്പോൾ കോളേജിൽ ചെയ്ത സെൽഫ് ബോർഡ് പ്രോജക്റ്റുകൾ ഗിറ്റ് ഹബിൽ അപ്ലോഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അത് വെറുതെ പറയുന്നതിന് പകരമായിട്ട് ആ കോഡുകൾ നേരിട്ട് കമ്പനിക്കാർക്ക് കാണിച്ചു കൊടുക്കാനും അതുവഴി നമ്മുടെ കഴിവിന്റെ ഒരു ഡിജിറ്റൽ തെളിവ് കൂടി നമുക്ക് അവിടെ ഡെബിറ്റ് ചെയ്യാനുമായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ പഠിക്കുന്നവരോ കോഡിംഗ് പഠിക്കാൻ തുടങ്ങുന്നവരോ ആണെങ്കിൽ ഇന്ന് തന്നെ ഗിറ്റ് ഹബ് .com പോയിട്ട് ഒരു സൗജന്യ അക്കൗണ്ട് എടുക്കുക. ദിവസവും നിങ്ങൾ പഠിക്കുന്ന ചെറിയ കോഡുകൾ പോലും അതിൽ സേവ് ചെയ്ത് വെക്കാനായിട്ട് ശീലിക്കാം. നാളെ വലിയൊരു കമ്പനിയിൽ നമുക്ക് ജോലി കിട്ടാനായിട്ട് ഇത് ഉറപ്പായിട്ടും സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും പടവുകൾ എന്ന ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ BCA കോഴ്സിനെ പറ്റിയിട്ടും അതുവഴി നമുക്ക് ലഭിക്കുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടും ഒക്കെയാണ് ഡീറ്റെയിൽഡായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ഇറ്റ്സ് മീ RJ അനുഷ സൈനിങ് ഓഫ്.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും ദേ സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ ഇനിയുള്ള 2 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള ഒരുപടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്പെഷ്യൽ റിക്വസ്റ്റുകൾ, ഡെഡിക്കേഷൻസ് എല്ലാം എന്നെ അറിയിക്കാം. സോ അതിനായിട്ട് ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ ടു ദ നമ്പർ 0474290904 2919909090. അതുപോലെ തന്നെ വാട്സാപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്, ടു ദ നമ്പർ 9526490909062 6649090. അപ്പോൾ ഏതായാലും ഒരു അടിപൊളി പാട്ടോടുകൂടി നമുക്ക് ഇന്നത്തെ കാസറ്റ് കഫേ സ്റ്റാർട്ട് ചെയ്യാം. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് ആർജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ എഫ് എം 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: நா சண்முகம்
1: நாடினொப்பம் நாட்டார்க்கொப்பம்.
2: മാധ്യമ ലോകത്ത് ഒരു മികച്ച കരിയർ ആണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ ഫ്ലവേഴ്സ് അക്കാദമിയുടെ കൊട്ടാരക്കര കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻസിൽ ജേർണലിസം കോഴ്സുകളിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. 6 മാസത്തെ പി ജി ഡിപ്ലോമ കോഴ്സുകൾ, ലൈവ് റിപ്പോർട്ടിംഗ്, ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ് എന്നിവ കുറഞ്ഞ ഫീസിൽ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം.
3: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
6: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
5: അതേനേ, എല്ലാ ശനിയും ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആൻഡ് ഉമ്മന്നൂർ.
8: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
9: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
8: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: தேட வேண்டாம். முன்னறிவிப்பின்றி வரும் அதன் வருகையை இதயம் முறக்கச் சொல்லும். காதல், காதல் ஒரு நாள் உங்களையும் வந்தடையும். அதை அள்ளி அணைத்துக் கொள்ளுங்கள், அன்பாக பார்த்துக் கொள்ளுங்கள். காதல்
1: தங்கள் ഇഷ്ടം പോലെ പാട്ട്.
2: Yes, once again we are back on Cassette Cafe. യുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്താണ് ഇതേ സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ ഈ ഒരു സമയം എന്താ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കോളർ ഈസ് ജോയിനിങ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്?
3: നമസ്കാരം ശ്രീശാന്ത, ഇത് പുത്തൂർ നിന്ന് അജയ്മണി.
2: അജയ്മണി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
3: മഴയായിരുന്നു ശ്രീശാന്ത് എന്ന് തോന്നുന്നു. അത് വിശേഷമല്ല, ഞങ്ങളുടെ തൊട്ടടുത്തൊരു കുടുംബക്ഷേത്രം ഉണ്ട്, അവിടെ ഉത്സവം
2: നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിശേഷം
3: തൊട്ടടുത്ത്, അതിന് പരിപാടികളൊന്നും ഇല്ല. അവർ കുടുംബക്ഷേത്രത്തിന്റെ ചെറിയരുത്, പിന്നെ നാളെ ചൊവ്വാഴ്ച തീരും 14-ാം തീയതി. അപ്പൊ അന്നൊരു കൈകൊട്ടി കളിയുണ്ട്.
2: ഓക്കെ, ഈ കൈകൊട്ടിക്കളി ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയി നിൽക്കണം അല്ലേ? പണ്ടൊക്കെ എന്താണ് നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒക്കെ സോഷ്യൽ മീഡിയയിലെ ഒരു വളർച്ച വന്ന ശേഷം ഇതുപോലെ ഒരുപാട് കൈകൊട്ടിക്കളി ടീംസ് വന്നിട്ടുണ്ടല്ലേ? ശരി, അപ്പൊ ഇന്ന് വൈകിട്ട് പോയി കാണുന്നില്ലേ? ഓക്കെ, ശരി ശരി, ചൊവ്വാഴ്ചയാണ്. ഓക്കെ, ശരി ശരി ശരി. അപ്പഴേ ഏത് പാട്ടാ ഇന്ന് വേണ്ടേ? സുഖമായിട്ടിരിക്കുന്നു. അനാമിക അപ്പുറത്തുണ്ടായിരിക്കണം, എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല അങ്ങോട്ട്.
3: അനാമികയുടെ അടുത്ത് ഒന്ന് പറഞ്ഞാലേ, അത് മണി പറഞ്ഞോളൂ. മണിയാണ് അനാമികയായിട്ടുള്ളത്, കാരണം എന്റെ അനിയത്തി കുട്ടിയാണ്.
2: ഓക്കെ,
3: മണിയുടെ നാത്തൂൻ എന്നൊക്കെ അവള് വിട്ടിട്ട് പറയുന്നത്.
2: ഓക്കെ, ശരി ശരി.
3: അപ്പൊ ഇന്നലെ കണ്ട് അവള് വൈകിട്ട് വിളിച്ചപ്പോ അനാമികക്ക് തൊട്ടയ്ക്ക് ഒരു ചുമയേട്ടാ തൊട്ടായിരുന്നു എന്ന് പറഞ്ഞു.
2: ഓ, അടിപൊളി. എനിക്ക് ആ സ്നേഹം മതിയല്ലോ.
3: അവള്
2: അനാമിക്ക് അനാമിക്ക് ഇപ്പൊ കുറച്ച് എന്താണ് ചുമക്ക് കുറച്ച് കുറവുണ്ട്, എന്നാലും റെസ്റ്റ് എടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പുറത്ത് എനിക്ക് വയ്യ, എന്റെ ദൈവമേ. ശരി ശരി,
3: അതൊന്ന് പറഞ്ഞേക്കണം പ്രത്യേകമായി.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും
3: പറഞ്ഞ കാര്യം ചെയ്തു.
2: തീർച്ചയായിട്ടും പറഞ്ഞേക്കാം കേട്ടോ. നിങ്ങളൊക്കെ ഈ പറയുന്ന ഈ സ്നേഹം ഉണ്ടല്ലോ, അതെ അതെ.
3: അവള് പ്രാർത്ഥിച്ചത് ഫലിക്കും.
2: ഓക്കെ, ശരി ശരി. നിങ്ങളുടെ ഈ സ്നേഹമാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
3: നമ്മുടെ വജ്രത്തിനകത്ത്
2: അടിപൊളി പാട്ടൊക്കെയാണല്ലോ. ഈ പാട്ട് ഡെഡിക്കേഷൻ ഉണ്ടോ? എല്ലാവർക്കും വേണ്ടി അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചേരാം കേട്ടോ. താങ്ക് യു ഫോർ കോളിംഗ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പം നമ്മളെ വിളിച്ചത് നമ്മുടെ അജയ്മണി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ടെന്ന് പറയുന്നത് മാടത്തക്കിളി എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 2004 റിലീസ് ചെയ്ത വജ്രം എന്ന സിനിമയ്ക്ക് വേണ്ടി വൈലോപ്പള്ളിയുടെ വരികൾക്ക് ഔസപ്പിച്ച സാർ ഈണം നൽകി നമ്മുടെ സ്വന്തം ഗാനകേന്ദ്രൻ ദാസേട്ടനും മാസ്റ്റർ വൈശാഖും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ ബാക്ക് ടു ബാക്ക് ആയി. എൻ്റെ ഉത്സവം എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അനന്തുവാണ് കേട്ടോ. ഹായ് ചേട്ടാ, ഞാൻ അനന്തു, എനിക്ക് കല്യാണി എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് നമ്മുടെ അനന്തു വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അനന്തുവിന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫിൽ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ആക്ച്വലി ഇറ്റ്സ് എൻ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ആണ്. ആൻഡ് ARJN KDS റോൺ 54 എന്നിവർ ചേർന്ന് പാടിയ ഒരു പാട്ടായിരുന്നു കല്യാണി. കുറച്ച് നാൾ മുന്നേ വരെ നല്ല എന്താണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് വൈറലായ ഒരു പാട്ടാണ്. ദെൻ റീസെൻ്റ്ലി റിലീസ്ഡ് ആയ ഒരു ന്യൂ വേർഷൻ ഫീച്ചർ ചെയ്തിരിക്കുന്നത് ശ്രേയാ ഘോഷാലാണ്. അപ്പോൾ എന്തായാലും ശ്രേയാ ഘോഷാൽ ചേർന്നുള്ള ആ അടിപൊളി വേർഷൻ ഇന്ന് കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ 9 ദിവസം കൊണ്ട് 1.3 കോടി വ്യൂസ് ആണ് യൂട്യൂബിൽ അത് കവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അത്രത്തോളം ആൾക്കാരിലേക്ക് എത്തിപ്പെട്ട ഒരു അടിപൊളി പാട്ടാണ്. ചെറുപ്പക്കാരുടെയൊക്കെ ഒരു എന്താണ് രോമാഞ്ച കഞ്ചവ് എന്ന് പറയും ഈ പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ടാണ് നമ്മൾ ഇന്ന് അനന്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അനന്തിന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫിയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474290904 2919909. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന 8 നമ്പർ 9526490909. 9562664909. So everybody stay tuned, and this is RJ Srishant right here on Ashraya FM 90, Nadinoppum, Nattarkoppum.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
6: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് വജ്രമൻ സിനിമയിലെ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 27 മിനിറ്റ് അറിയുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്? ശാന്ത അമ്മ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: ആ, നല്ല വിശേഷം. മഴയും വെയിലും ഇങ്ങനെ മാറി മാറി വരുന്നോണ്ട് വീട്ടിലിന്ന് പിന്നെ ഒരു ഓഫ് കിട്ടിയപ്പോ നമുക്കൊന്ന് ജോലി ചെയ്യാനുള്ള ഒരു മൂഡ് കിട്ടുന്നില്ല.
0: അപ്പൊ പാട്ട് കേൾക്കാന്ന് കരുതി അല്ലേ? അപ്പൊ ഒരു പാട്ട് കേൾക്കാന്ന് കരുതി. ശരി, അല്ല, ജോലി ചെയ്യാനൊരു മൂഡ് കിടാത്തോണ്ട് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ആ ഒരു മൂഡിലൊക്കെ പോവാന്ന് കരുതി അല്ലേ? ഓക്കെ. അപ്പോഴേ എനിക്ക് തോന്നുന്നു അംഗൻവാടിയിലൊക്കെ പോയിട്ട് കൊറേ കുട്ടികളോട് നമ്മൾ ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്ത ശേഷം ഒരു ദിവസം മാറിയിരിക്കുമ്പോ ഒരു ചെറിയ ബുദ്ധിമുട്ടില്ലേ?
1: മോനെ വീട്ടിലിരിക്കുമ്പോഴേ നമുക്കൊന്ന് സമയത്ത് ആഹാരം കഴിക്കാനോ ഒന്ന് റെസ്റ്റ് ചെയ്യാനോ നമുക്ക് സമയം കിട്ടത്തില്ല. വീട്ടമ്മമാർക്ക് പറ്റില്ല.
0: ശരി ശരി ശരി.
1: അച്ഛനും അമ്മയൊക്കെ കിടപ്പ് രോഗികളാണ്. അവരെ പിന്നെ അവരുടെ കാര്യങ്ങളും രാവിലെ ഒന്ന് കൃത്യമായിട്ട് നോക്കി കാപ്പിയൊക്കെ കൊടുത്ത് പിന്നെ അമ്പലത്തിൽ പോയി
0: ശാസ്താംകോട്ട. ഓക്കെ, എന്റെ വീട് അവിടെ അടുത്തട്ടൊക്കെ വരും.
1: മോന്റെ വീട് എവിടാ?
0: എന്റെ വീട് ശാസ്താംകോട്ടക്ക് പടിഞ്ഞാറ് പതാരം എന്ന് പറയും. അതെ, എന്റെ ദൈവമേ.
1: ശരി,
0: ഓ വന്നോ. ശരി, അപ്പോഴേ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? തീർച്ചയാണ് കേൾപ്പിച്ചേരാല്ലോ. ശരി, ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ആ, എന്റെ മോനെ ബുധനാഴ്ച ജോലി കഴിഞ്ഞിപ്പം വീട്ടിലുണ്ട്. അയാൾക്ക് ഒരു ചെറിയ ജലദോഷം ഉണ്ട്. അയാൾക്ക് പിന്നെ ഞാനൊരു ചെറിയ ആവിയൊക്കെ കൊടുത്ത് വിക്സൊക്കെ പറ്റി കൊടുത്ത് അദ്ദേഹം അവിടെ കിടക്കുന്നു. ആ, എന്റെ മോന് വേണ്ടിയും പിന്നെ ഈ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പിന്നെ എന്റെ സ്റ്റുഡിയോയിലുള്ള എല്ലാവർക്കും വേണ്ടി
0: ഉറപ്പായിട്ടും വെച്ചേരാം.
1: പിന്നെ ശ്രീകുട്ടൻ, പിന്നെ എന്തുവാ ഇന്നലെ സുൽത്താന എനിക്ക് പാട്ട് വെച്ച് തന്നില്ല, എന്റെ ഫോൺ കട്ടായി പോയി.
0: ആണോ? ഓക്കെ.
1: എല്ലാവർക്കും വേണ്ടി,
0: എല്ലാവർക്കും വേണ്ടി. ശരി ശരി, ഓക്കെ, പാട്ട് വെച്ചാൽ കേട്ടോ.
1: താങ്ക്
0: യു, താങ്ക് യു ഫോർ കോളിംഗ് ജോഷി. യെസ്, അപ്പം നമ്മളെ വിളിച്ചത് നമ്മുടെ ശാന്തമ്മയാണ്. ചോദിച്ചത് ഒന്നാനാം കൊന്നിന്മേൽ എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന അടിപൊളി സിനിമയ്ക്ക് വേണ്ടി ബി ആർ പ്രസാദ് സാറിൻ്റെ വരികൾക്ക് വിദ്യാചീണം നൽകി എം ജി ശ്രീമാസ് സാറും സുജാത ചേച്ചിയും ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്നാൽ ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ ശാന്ത ചേച്ചിക്ക് വേണ്ടി കാസറ്റ് കഫേയിൽ കൂടി എൻ്റെ ഉത്സവം എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജ്യോതിരാണ് കേട്ടോ. ഹലോ, ഞാൻ ജ്യോതിർ ശിവപെരുംകുളത്ത് നിന്നും. എനിക്ക് പ്രജ എന്ന സിനിമയിലെ ചന്ദ്രമണി സന്ധ്യകളുടെ എന്ന പാട്ട് വെച്ച് തരുമോ ശ്രീശാന്ത് ചേട്ടാ എന്നാണ് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജ്യോതിർ കേട്ടോ. അപ്പോൾ എന്തായാലും ജ്യോതിറിന് വേണ്ടിയും ആ പാട്ട് ഉറപ്പായിട്ടും കാസറ്റ് കഫിൽ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രജ എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചിരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ സാറ് പാടി അനിയൻ എം ജി ശ്രീകുമാർ സാറ് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാൻ ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫയിലൂടെ എൻ്റെ ഉത്സവം. നിങ്ങൾക്കും നിങ്ങൾ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474291909047919091909. എൻ്റെ ഉത്സവ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ടു ദ നമ്പർ 9526490909052669609. So keep on listening Astro FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771717.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, നെടുമങ്ങാട് നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
4: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
5: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്ത് ആണ്. അപ്പോൾ എന്താണ് ഈ സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സാപ്പിൽ എനിക്കൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മേക്കയാണ് കേട്ടോ. ഹായ് ആശ്രയ, കാസറ്റ് കഫേയിലൂടെ ഒരു പാട്ട് വെച്ച് തരാമോ? നരിവേട്ട മൂവിയിലെ മിന്നൽവള എന്ന പാട്ടാണ് വെച്ച് തരേണ്ടതെന്നാണ് നമ്മുടെ മേഘ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മേഘയ്ക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ട് ഇന്ന് കാസറ്റ് കഫേ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, നരിവേട്ട എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജേക്സ് ബിജോയ് ഈണം നൽകി സിത്താരയും സിത്രീറാമും ചേർന്ന് പാടിയൊരു മനോഹരമായ റൊമാൻറ്റിക് സോങ് ആണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം. കാസറ്റ് കഫേയിലൂടെ ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മിഥുനാണ് കേട്ടോ. ഹായ് ശ്രീ, എനിക്ക് രതിപുഷ്പം പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ മിഥുൻ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മിഥുന് വേണ്ടിയും ആ പാട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഭീഷ്മ പർവ്വം എന്ന സിനിമയ്ക്ക് വേണ്ടി ഉണ്ണുമേഞ്ഞൻ പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474291 9090 0474291909. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ടു ദ നമ്പർ 9522649090 0592 6649090. സോ എവറിബഡി സ്റ്റേ ട്യൂൺ ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Hey, Aadi Maasam onnoodi fresh aayi.
3: Fresh
2: aa. Aadi Maasam color aakikondirikkunna Jolly Silksinte real Aadi sale. Ettavum pudhiya stockukal ethirikkunnu. Vaangumbo pudhiya collections thanne vaanganam. Ella market vilayekkal koravalle.
3: Kanchipuram, Banarasi, daily wear saarigal, kurta, kids wear, churidar material, western wear, men's wear ennivide fresh stockukal. Below 999.
4: Jolly Silks, Kollam, Tiruvalla, Kottayam, Angamali.
5: 40 varshathe vishwasth പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: FM 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വയനാട് മണ്ണിടിച്ചിലിൽ തിരച്ചിൽ ഇന്നും തുടരുന്നു. മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. എല്ലിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഹോർമുസിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലുകളിൽ നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഓക്ലൻഡിൽ നടന്ന ഇന്ത്യ ന്യൂസിലൻഡ് ബിസിനസ് എൻഗേജ്മെന്റ് 2026 പ്രധാനമന്ത്രി മോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയും പങ്കെടുത്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ഇരു നേതാക്കളും ആവർത്തിച്ചു. ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ തന്നെ സ്പാർക്ക് അരീനയിൽ എത്തും. 10,000 ആളുകളാണ് വേദിയിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം കൈക്കൊണ്ടത്. പ്രധാനമന്ത്രിയുടെ ന്യൂസിലൻഡ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഓക്ലൻഡിൽ നടന്ന പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഈസ്റ്റ് സെക്രട്ടറി രുദ്രേന്ദ്ര ടണ്ടനാണ് ഇക്കാര്യം അറിയിച്ചത്. അടുത്ത 4 സംയുക്ത പ്രവർത്തനങ്ങൾക്ക് വഴികാട്ടിയാകുന്ന ഇന്ത്യ ന്യൂസിലൻഡ് തന്ത്രപ്രധാന പങ്കാളിത്തം മാർഗരേഖ 2030 ഇരു പ്രധാനമന്ത്രിമാരും അംഗീകരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി.
2: Is the decision by the two prime ministers to raise the relationship to a strategic partnership. They also decided that this goal of a more strategic relationship would be approached systematically, for which they decided that there would be a road map to take us forward the next couple of years. This road map has been summarized, in fact, in a document which is being released along with the joint statement that the two prime ministers are issuing the conclusion of their talks.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ബീഹാറിലെ ഗയയിലെത്തി. ബീഹാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിൽ ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മെഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും വിലയിരുത്തി. വരാനിരിക്കുന്ന സമ്മേളനത്തിലെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി ശ്രീ മേഘ്വാൾ അറിയിച്ചു. രാജ്യത്തെ ആണവോർജ്ജ മേഖലയുടെ സുസ്ഥിര വളർച്ച ലക്ഷ്യമിട്ടുള്ള ശാന്തി നിയമം 2025 നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, ഗവേഷണ സ്ഥാപനങ്ങളിലെയും വ്യവസായ മേഖലയിലെയും വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുത്തു. 2047 രാജ്യത്തിന്റെ ആണവോർജ്ജ ശേഷി 100 GW ഉയർത്തുകയാണ് നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം. സമുദ്ര ഉഷ്ണതരംഗങ്ങൾക്ക് കാരണമാകുന്ന എല്ലിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശക്തിപ്പെടുമെന്ന് കരുതുന്ന എല്ലിനോയുടെ പ്രത്യാഘാതം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ പ്രകടമാകുമെന്ന് CMFRI ഡയറക്ടർ ഡോക്ടർ ഗ്രീൻസൺ ജോർജ് പറഞ്ഞു. ദേശീയ മത്സ്യകർഷക ദിനത്തിൽ CMFRI സംഘടിപ്പിച്ച മത്സ്യകർഷക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കടുത്ത ചൂടിനുശേഷം പെട്ടെന്നുണ്ടാകുന്ന മഴ തീരദേശങ്ങളിലും കായലുകളിലും ലവണാംശം വ്യത്യാസപ്പെടുന്നതിന് കാരണമാകും. ഇത് മത്സ്യകൃഷിയെ സാരമായി ബാധിക്കാനിടയുള്ളതിനാൽ തീരദേശ മത്സ്യകർഷകർ മുൻകരുതൽ സ്വീകരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: വയനാട് കള്ളാടി മേഖലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ വിക്രം റാണയ്ക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരുന്നു. ദേശീയ ദുരന്ത നിവാരണ സേന, അഗ്നിശമന സേന, പോലീസ് എന്നിവർക്ക് പുറമെ കൽപ്പറ്റയിലെ ജീവൻ രക്ഷാ പ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. പുഴയിലുൾപ്പെടെ വ്യാപക തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. അതേസമയം തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏതുവിധത്തിൽ നീക്കം ചെയ്യണമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യുമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. പരമ്പരാഗത പ്രതിരോധശേഷിയും അത്യാധുനിക സാങ്കേതിക വിദ്യകളും ശക്തിപ്പെടുത്തി ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ ഒരു പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ നാവികസേനയുടെ 6-ാമത് തദ്ദേശീയ പ്രോജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ പ്രതിരോധ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന അവസ്ഥയിൽ നിന്ന് സ്വന്തം ജനങ്ങളുടെ നൈപുണ്യത്തിലൂടെ അത്യാധുനിക സൈനിക പ്ലാറ്റ്ഫോമുകൾ ഉത്പാദിപ്പിക്കുന്നതിലേക്ക് മാറിയതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
4: ഭാരത് കി ഷിപ്പ് ബിൽഡിംഗ് കപ്പബിലിറ്റി ഓർ നവൽ ഇൻഡസ്ട്രിയൽ ഇക്കോ സിസ്റ്റം കി സ്പീഡ് ഓർ ഹമാരെ സെൽഫ് കോൺഫിഡൻസ് ആത്മവിശ്വാസ് കാ യഹ് എക് പ്രമാണ് ഹൈ. ഏക് സമയ ഥാ ജബ് ഹം അപ്നി അധികാംശ ഡിഫൻസ് നീഡ്സ് കെ ലിയേ ദൂസരെ ദേശോ കി ഓർ ദേഖ്തേ ഥേ. ആജ് ഹം അപ്നേ ഹി ഷിപ്പ്യാർഡ്സ് മേ അപ്നെ ഹി ദേശ് കെ ലോഗോ കെ ഹാത്തോ സേ വാർഷിപ്പ് ബനാ രഹേ ഹൈ ഓർ വഹ് ഭി ഏക് കെ ബാദ് ഏക് തേജ് റഫ്താർ സേ ഹം വാർഷിപ്പ് ബനാ രഹേ ഹൈ.
1: ലക്ഷദ്വീപിലെ അന്ത്രോത്ത്, കടമത്ത് എന്നീ ദ്വീപുകളിലെ സർക്കാർ കോളേജുകളിൽ പുതിയ കോഴ്സുകൾ അനുവദിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. നിലവിലുണ്ടായിരുന്ന ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിൽ മാറ്റം വരുത്തിയാണ് പുതിയവ അനുവദിച്ചിരിക്കുന്നത്. BBA ടൂറിസം, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc സൈക്കോളജി, ഫുഡ് പ്രോസസിംഗ് പ്രിസർവേഷൻ തുടങ്ങിയവയാണ് പുതിയ കോഴ്സുകൾ. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യ മൂലമുണ്ടാകുന്ന വെല്ലുവിളികൾ പരിഹരിക്കണമെന്നും സുസ്ഥിരമായ ഒരു ഭാവിക്കായി പ്രവർത്തിക്കണമെന്നും ദിനാചരണം ആഹ്വാനം ചെയ്യുന്നു. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം. ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി അമേരിക്ക. ഇറാന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളെയും സാമ്പത്തിക ശൃംഖലകളെയും ലക്ഷ്യമിട്ടാണ് പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത്. ഈ ആഴ്ച ആദ്യം ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ടെഹ്റാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയാണ് ഈ നീക്കം. US ഇറാൻ ധാരണാപത്രം അവസാനിച്ചുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടും സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് ഉപരോധങ്ങൾ വരുന്നത്. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ മരണം 4,000 കടന്നു. 16,740 പേർക്ക് പരിക്കേറ്റതായി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. കഴിഞ്ഞ മാസം 24 7.2, 7.5 എന്നീ തീവ്രതകളുള്ള ഇരട്ട ഭൂകമ്പം വെനീസ്വലയിൽ നാശം വിതച്ചത്. ആയിരക്കണക്കിന് ജനങ്ങളെയാണ് കാണാതായത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ നടക്കാനിരിക്കുന്ന

0: പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വയനാട് മണ്ണിടിച്ചിലിൽ തിരച്ചിൽ ഇന്നും തുടരുന്നു. മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. എല്ലിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഹോർമുസിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലുകളിൽ നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിഡ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, once again we are back on Cassette Cafe. ഒരു ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ ഒരു മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് ആയിരിക്കുകയാണ് ഇനിയുള്ള ഒരു മണിക്കൂർ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലിഷ്ടമുള്ള ഒരുപടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വാട്സാപ്പിൽ എനിക്ക് ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മഞ്ജു ചേച്ചിയാണ് കേട്ടോ. ഹായ് ആശ്രയ, എൻ്റെ പേര് മഞ്ജു, സ്ഥലം കോട്ടവട്ടം. എനിക്കൊരു പാട്ട് വേണം, പള്ളിച്ചട്ടമ്പി എന്ന സിനിമയിലെ കാട്ടുചെമ്പകം പൂത്തോട്ടെ എന്ന പാട്ട് വെച്ച് തരണേ എന്നാണ് നമ്മുടെ മഞ്ജു ചേച്ചി എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മഞ്ജു ചേച്ചിക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ചേച്ചി പറഞ്ഞതുപോലെ പള്ളിച്ചട്ടം എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്പുറത്തിൻ്റെ വരികൾക്ക് ജേക്സ് ബിജോയ് ഈണം നൽകി ആവണി മൽഹറും വിശാൽ മിശ്രയും ചേർന്ന് പാടിയൊരു അടിപൊളി മനോഹരമായ റൊമാൻറ്റിക്കായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നിക്കേഷ് ആണ് കേട്ടോ. ഹായ് ശ്രീ, എനിക്കിന്ന് മധുരയ്ക്ക് പോകാതടി എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് നമ്മുടെ നിക്കേഷ് ചേട്ടൻ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും ചേട്ടന് പാട്ട് വെച്ച് തരാമല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അഴകിയ തമിഴ് മകൻ എന്ന സിനിമയ്ക്ക് വേണ്ടി എ ആർ ഹുമാൻ സാറിൻ്റെ ഈണത്തിൽ ബെന്നി ദയാലും അർച്ചിതും ദർശന കെ ടിയും ചേർന്ന് പാടിയ ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്ക് ആയി കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ ഇതുപോലെ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം ടു ദ നമ്പർ 0474219090 0474219090. ആൻഡ് ഓൾസോ വാട്സാപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ഏറ്റു ദ നമ്പർ 9526490905264649090. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി. ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറിയസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറിയസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
7: ഗ്ലോറിയസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
8: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
9: Oh, whatever.

0: യെസ്, അഴകിയ തമിഴ് മകൻ എന്ന സിനിമയിലെ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ ഒരു മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്?
1: ഹലോ,
0: ഇത് ആരാ സംസാരിക്കുന്നത്? ഷീബയാണോ ഷീജയാണോ? ഷീബ, ഓക്കെ. ഷീബ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുകയാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? മകനൊക്കെ എന്താ ചെയ്യുന്നത്? ജോലിക്ക് പോവാണ്. ഓക്കെ, ചേച്ചി എന്താ ചെയ്യുന്നത് ഇപ്പോ? ആഹാ, ചായക്കടയുണ്ട്. അത് എവിടെയായിട്ട് വരും? SNV സ്കൂളിന്റെ സമീപമാണ്. അപ്പൊ ഞങ്ങൾ എഴുകോണ്ട് വരുമ്പോ ഇടയ്ക്ക് ഒന്ന് വന്ന് ചായ കുടിക്കാം. അപ്പൊ ഞങ്ങളേ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് ഇറങ്ങുമ്പോഴേ, എഴുകോണൊക്കെ ഇറങ്ങുമ്പോ ഇടയ്ക്കൊന്ന് ചായ കുടിക്കാന്ന്. ശരി ശരി. അപ്പഴേ ഏത് പാട്ടാണ് ഇന്ന് കേൾക്കണ്ടേ? ആഹാ, അടിപൊളി പാട്ടൊക്കെയാണല്ലോ. ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ടിന്? കേൾക്കുന്ന എല്ലാവർക്കും അല്ലേ? കൊച്ചുമകനുണ്ടോ? ഓക്കെ, ശരി ശരി. ഓക്കെ ശരി ശരി. അപ്പൊ ഓക്കെ ശരി ശരി. അപ്പൊ എന്തായാലും എല്ലാവർക്കും വേണ്ടി പാട്ട് വെച്ചു തരാം കേട്ടോ. വീണ്ടും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. താങ്ക് യു സോ മച്ച്. യെസ്, അപ്പം നമ്മളെ വിളിച്ചത് നമ്മുടെ ഷീബ ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് എന്തിന് വേറൊരു സൂര്യോദയം എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, മഴയത്ത് മുൻപ് എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്രത്തിൻ്റെ വരികൾക്ക് രവീന്ദ്രമാ ക്ഷീണം നൽകി ഗാനഗന്ധർവനും വാനമ്പാടിയും ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഈ മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രമ്യ ചേച്ചിയാണ് കേട്ടോ. ഹായ്, ഞാൻ രമ്യ അനിൽകുമാർ. എനിക്ക് വാൽക്കണ്ണാടി എന്ന സിനിമയിലെ മണിക്കുയിലെ മണിക്കുയിലെ എന്ന പാട്ട് വെച്ച് തരുമോ? കലാപം മനുഷ്യനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ രമ്യ ചേച്ചി എനിക്ക് വാട്സാപ്പിൽ അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് വേണ്ടിയും ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 2002 റിലീസ് ചെയ്ത വാൽക്കണ്ണാടി എന്ന സിനിമയ്ക്ക് വേണ്ടി എസ് രമേശൻ നായർ സാറിൻ്റെ വരികൾക്ക് ജയചന്ദ്രൻ സാർ ഈണം നൽകി നമ്മുടെ സ്വന്തം ദാസേട്ടനും സുജാത ചേച്ചിയും ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയ പാട്ടും കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും ഇതുപോലെ കാസറ്റ് കഫയിൽ ഇഷ്ടമുള്ള പാട്ടൊക്കെ ആവശ്യപ്പെട്ട് വിളിക്കാവുന്നതാണ്. ഇറ്റ് നമ്പർ 0474291909 0974219090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ഇറ്റ് നമ്പർ 9525664909052669409. So everybody stay tuned. This is RJ Srishant right here on Astraya FM 90 Nadinopum Natarkopum.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ള ഫോൺ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road Private Bus Stand ന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ്, മഴയത്ത് മുൻപേ സിനിമയ്ക്ക് സിനിമയിലെ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ ഇതേ സ്റ്റുഡിയോ ക്ലോക്കിൽ ഒരു മണി കഴിഞ്ഞ് 29 മിനിറ്റ് അറിയുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്? ഹലോ, ഇതാരാ സംസാരിക്കുന്നത്? ശ്രീദേവി ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. എന്തു പറ്റി? ഒരു ഉഷാറില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ ആരൊക്കെയുണ്ട് ചേച്ചി? ഓക്കെ. മക്കളൊക്കെ എന്താ ചെയ്യുന്നേ?
1: ഒരാൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഒരാള് പഠിക്കുന്നു.
0: ഓക്കെ, വലിയ മക്കളാണല്ലേ. ശരി, മക്കള് മക്കളുടെ പേരൊക്കെ എന്താ പറഞ്ഞേ? ചേച്ചി എന്താ
1: ചെയ്യുന്നത്?
0: ജോലിയൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാതെ പോകുന്നു. വർക്കുണ്ട്. ഓക്കെ. ഈ തയ്യൽ എന്ന് പറയുമ്പോഴേ എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ നാട്ടില് ഒരു ഫേവറേറ്റ് ആയ ഒരു തയ്യൽക്കാരനോ തയ്യൽക്കാരിയോ കാണും അല്ലേ, നമ്മുടെ എല്ലാവരുടെയും വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്ന. എന്തുണ്ടെങ്കിലും നമുക്കൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചേച്ചി ഒന്ന് ചെയ്ത് തരുമോന്ന് ചെല്ലു. അങ്ങനെ ഒരു ചേച്ചിയാണോ? അങ്ങനെയൊക്കെയാണെന്ന് പറയാം അല്ലേ. ഓക്കെ, ശരി. അപ്പോഴേ ഇനി ഏത് പാട്ടാണ് കേൾക്കണ്ടേ? കള്ളിപ്പൂങ്കുവിലേന്നല്ലേ? വള്ളിയല്ല, കള്ളി. ശരി ശരി. അപ്പം എന്തുകൊണ്ട് ഈ പാട്ട് പറഞ്ഞത്? ഓക്കെ, ഇഷ്ടപ്പെട്ട മൂവിയാണല്ലേ. ശരി ശരി. അപ്പൊ എന്തായാലും ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ടിന്? ലക്ഷ്മി. ഓക്കെ, മകൾക്ക് വേണ്ടിയാണല്ലേ. ശരി ശരി. അപ്പൊ എന്തായാലും പാട്ട് വിശേഷം കേട്ടോ, വീണ്ടും വിളിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേച്ചി. അപ്പം നമ്മളെ വിളിച്ചത് നമ്മുടെ ശ്രീദേവി ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ടെന്ന് പറയുന്നത് കള്ളിപ്പൂങ്കുവിലെ എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ തേൻമാവിൻ കൊമ്പത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് ഏട്ടൻ്റെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് ഈണം നൽകി നമ്മുടെ എം ജി ശ്രീനിവാസ് സാറും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ നമ്മുടെ ശ്രീദേവി ചേച്ചിയുടെ മകളായ ലക്ഷ്മിക്ക് വേണ്ടി. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്യാമചേച്ചിയാണ് കേട്ടോ. ഹായ് ആശ്രയ ആൻഡ് ശ്രീ, എൻ്റെ പേര് ശ്യാമ പ്രസാദ്. എനിക്ക് മീശമാധവൻ എന്ന മൂവിയിലെ കരിമിഴിക്കുരുവി എന്ന സോങ് വേണമെന്നാണ് നമ്മുടെ ചേച്ചി ശ്യാമ ചേച്ചി എനിക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ശ്യാമ ചേച്ചിക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫിൽ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 2002 റിലീസ് ചെയ്ത മീശമാധവൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് ഏട്ടൻ്റെ വരികൾക്ക് വിദ്യാജി ഈണം നൽകി സുജാത ചേച്ചിയും അതുപോലെ തന്നെ വി ദേവാനന്ദും ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് അടിപൊളി പാട്ടും കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ ഇതുപോലെ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474290904719190. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9522664909092662669409090. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Frozen foodukal thedi alayendathilla, antharashtra nilavaramulla frozen foodukal ishtamullathu GMC Frozen Foods-il ninnum thirinjedukkam. GMC Frozen Foods, Nirmala Hospital Building, Kunnakara, Adur Road, Kottarakara.
3: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ഉയരുന്ന ജനസംഖ്യ, കുറയുന്ന വിഭവങ്ങൾ, വരും തലമുറയ്ക്കായി കരുതലോടെ നമുക്ക് നീങ്ങാം. ഇന്ന് ലോക ജനസംഖ്യാ ദിനം.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഹോം കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്?
1: ഹലോ
0: ഹലോ, ഇത് ആരാ സംസാരിക്കുന്നത്?
1: എൻ്റെ പേര് രാജേഷാണ്.
0: രാജേഷ് ഏട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എങ്ങനെ പോകുന്നു ഇന്നത്തെ ഡേ?
1: ഡേ കുഴപ്പമില്ല, ഇന്ന് കാലാവസ്ഥയൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല.
0: കുഴപ്പമൊന്നുമില്ല,
1: മഴയും വെയിലും ആയിട്ടൊക്കെ നിൽക്കുന്നു.
0: ശരി ശരി, എവിടുന്നായിരുന്നു വിളിക്കുന്നത്?
1: എന്റെ സ്ഥലം വെഞ്ഞാറമൂട്.
0: വെഞ്ഞാറമൂട്?
1: നേരത്തെ വിളിച്ചിട്ടുണ്ട്.
0: ഓക്കെ ഓക്കെ, സ്ഥലം പറഞ്ഞപ്പോ മനസ്സിലായി. ശരി ശരി,
1: എനിക്ക് ഇന്ന് ഡ്യൂട്ടിക്ക് പോകണ്ട, അപ്പൊ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ.
0: ഓക്കെ, സ്കൂളില്ലാത്തതുകൊണ്ട് പോയില്ല അല്ലേ?
1: പോയില്ല.
0: ശരി ശരി, ഓക്കെ. അപ്പൊ ഇന്ന് വീട്ടിലെ റെസ്റ്റ് ലൈഫ് ആണ്, അപ്പൊ എന്തായാലും അതിന്റെ കൂടെ ഒരു പാട്ട് കേൾക്കണം.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: എനിക്ക് ഭീഷ്മാചാര്യ ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുപോവാ.
0: രണ്ടുപേരും പാടുവോ?
1: ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുപോവാ, ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുപോവാ, ൊരു ചോരരാത കൽപ്പകത്തിൽ തളിർ കൊണ്ടുവാ, ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ.
0: അടിപൊളി, ആഹാ, നന്നായി പാടുന്നുണ്ടല്ലോ. ചെറിയ പാട്ടൊക്കെ അതെ, ഒരു പൊടിക്ക് കയ്യിലുണ്ടല്ലേ പാട്ടൊക്കെ. ഓക്കെ, ശരി ശരി. അപ്പോഴേ പാട്ട് ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ നമ്മളെ ആഫ്രിയോ സ്റ്റുഡിയോ എല്ലാവർക്കും വേണ്ടിയിട്ട്.
0: ഓക്കെ,
1: പിന്നെ എന്റെ ഫാമിലി, പിന്നെ ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും FM-നും ഫാമിലിക്കും പിന്നെ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയും നമ്മുടെ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് രാജേഷ് ചേട്ടൻ അല്ലേ? ശരി ശരി, അപ്പൊ എന്തായാലും പാട്ട് വിശ്വരാം കേട്ടോ, വീണ്ടും വിളിക്കാം. താങ്ക് യു ഫോർ കോളിംഗ്. യെസ്, അപ്പം നമ്മളെ വിളിച്ചത് നമ്മുടെ രാജേഷ് ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് ചന്ദനക്കാറ്റ് എന്ന മനോഹരമായ പാട്ടാണ്. ചേട്ടൻ രണ്ടുപേരും മൂളുകയും ചെയ്തിരുന്നു. അടിപൊളി പാട്ട് കേട്ടോ. ശരി ശരി, അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഭീഷ്മാചാര്യ എന്ന സിനിമയ്ക്ക് വേണ്ടി യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് SP വെങ്കടേഷ് ഈണം നൽകി നമ്മുടെ സ്വന്തം വാനം പാടി ചിത്രചേച്ചി പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം രാജേഷ് ചേട്ടന് വേണ്ടി കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ വാട്സാപ്പിൽ എനിക്ക് മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അസികയാണ് കേട്ടോ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ആശ്രയ, എൻ്റെ പേര് അസിക, ഫ്രം കൊല്ലം, ഇളവൂരിൽ നിന്നുമാണ്. ആൻഡ് കിളിച്ചുണ്ടൻ മാമ്പഴം ഒന്നാം കിളി പൊന്നാൻകിളി എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് നമ്മുടെ അസിക എനിക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അസികയ്ക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയ്ക്ക് വേണ്ടി BR പ്രസാദ് സാറിൻ്റെ വരികൾക്ക് വിദ്യാജി ഈണം നൽകി നമ്മുടെ സ്വന്തം MG ശ്രീനിവാസ് സാറും സുജാത ചേച്ചിയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്ക് ആയി കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474-291-9090-4-794-291-9090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ടു ദ നമ്പർ 9526490909052-6694-90. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Fashionum trendum ini swapnamalla, ningalude fashion swapnangal ini mithamaya vilayil. Bhavana Fashion and Retail Kottarakara. Bhavana, a complete fashion destination.

0: യാസിത് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: യെസ്, വൺസ് അഗെയിൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയോട്. ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീഷ എന്നാണ്. അപ്പോൾ എന്തായാലും ഇത് സ്റ്റുഡിയോകളിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കാസറ്റ് കഫേ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ്. അതിന് മുമ്പായിട്ട് നമുക്കൊരു പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് പോകാനുള്ള ടൈമാണ് കേട്ടോ. സോ ഈ വീക്കിൽ കാസറ്റ് കഫേയിൽ വിളിച്ചവരിൽ നിന്നും മെസ്സേജ് അയച്ചവരിൽ നിന്നും ഒരു ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കേണ്ട സമയം കൂടിയാണ്. സോ ഞാൻ ആ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ആ ഒരു ലക്കി വിന്നർ ഈസ് യെസ്, ഷീബ ചേച്ചി. സോ കൺഗ്രാറ്റ്സ് ഷീബ ചേച്ചി. ചേച്ചി കാത്തിരിക്കുന്നത് കൊട്ടാരക്കര ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് നൽകുന്ന ഒരു അടിപൊളി തകർപ്പൻ സമ്മാനമാണ്. വൺസ് അഗൈൻ കൺഗ്രാറ്റ്സ് ചേച്ചി. നമ്മൾ ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും ദേ കാസറ്റ് കഫേയിൽ മെനുവിൽ ഇനിയും ഒരുപാട് പാട്ടുകളും ഓർമ്മകളൊക്കെ ബാക്കിയുണ്ട്. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവർ ആരും തന്നെ വിഷമിക്കേണ്ട. നാളെ കൃത്യം, നാളെയല്ല, മൺഡേ കൃത്യം 12 മണിക്ക് നിങ്ങൾക്ക് കാസറ്റ് കഫേയിൽ വീണ്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. ഏതായാലും എനിക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. എനിവേ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം നിശാഗന്ധിയുമായിട്ട് ഞാൻ വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ യു ആർ ലിസണിങ് ആസ്ട്രോ എഫ് എം 90 നാടിനൊപ്പം നാട്ടാൾക്കൊപ്പം. മാൻ ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓർമ്മകളുടെ പുസ്തകത്താളുകൾ പതിയെ മറച്ചു നോക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് ദൂരം താണ്ടിയ പോലെ തോന്നും. ആ യാത്രയിൽ ചിലർ നമ്മോടൊപ്പം ചേർന്ന് നിൽക്കും, മറ്റു ചിലർ എവിടെയോ വെച്ച് വഴി പിരിഞ്ഞു പോകും. എന്നാൽ സ്വന്തം എന്ന് കരുതിയവർ, ജീവന്റെ പാതിയായി സ്നേഹിച്ചവർ പതുക്കെ കൈവിട്ടു പോകുമ്പോഴുണ്ടാകുന്ന ശൂന്യതയെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിറയെ ആളുകളുള്ള ഒരു വലിയ ലോകത്ത് ജീവിക്കുമ്പോഴും തനിക്ക് സ്വന്തമായി ഇനി ആരുമില്ലെന്ന വലിയൊരു തിരിച്ചറിവ് നൽകുന്ന നോവ് വളരെ വലുതാണ്. വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കേണ്ട കൈകളില്ലാതെ പോയ, ചിറകു മുളയ്ക്കും മുൻപേ കൂട്ടിലൊറ്റയ്ക്കായി പോയ കുറെ ഇളം കിളികളുണ്ട് നമുക്ക് ചുറ്റും. അതുപോലെ ജീവിത അവസാനം വരെ താങ്ങാകേണ്ടവർ തണൽ മാറ്റി നടന്നപ്പോൾ ചുക്കിച്ചുളിഞ്ഞ ചർമ്മവും മങ്ങിയ കാഴ്ചയുമായി എങ്ങോട്ടെന്നില്ലാതെ പകച്ചുപോയ കുറെ വാർദ്ധക്യങ്ങളുണ്ട്. സ്വന്തം മനസ്സിലെ ചിന്തകളുടെ കുരു കഴിക്കാൻ കഴിയാതെ ഈ ലോകത്തിന്റെ വെളിച്ചത്തിൽ നിന്നും ഇരുളിലേക്ക് തെന്നിപ്പോയ ചില ജന്മങ്ങളുണ്ട്. ഓർമ്മകളുടെ വീരുകൾ അറ്റുപോയവർ, സ്നേഹിക്കാൻ ആരുമില്ലാതെ ഒരു തരി സ്നേഹം കിട്ടാതെ വഴിയിലായി പോയവർ, ഇരുൾ മൂടിയ അവരുടെ ജീവിത വഴികളിൽ ഇനിയൊരു വെളിച്ചം കടന്നു വരില്ല എന്ന് തോന്നിപ്പിക്കുന്ന അത്ര നിസ്സഹായതയുടെ നിമിഷങ്ങൾ. എന്നാൽ ഈ ലോകത്ത് സ്നേഹത്തിന്റെ വസന്തം ഒരിക്കലും അവസാനിക്കുന്നില്ല. എങ്ങോട്ടെന്നില്ലാതെ അലയുന്ന ഈ ജന്മങ്ങളെ നെഞ്ചോട് ചേർക്കാൻ അവർക്ക് നഷ്ടപ്പെട്ട സ്നേഹവും കരുതലും വാത്സല്യവുമെല്ലാം ഒരു കുറവുമില്ലാതെ തിരികെ നൽകാൻ ഇവർക്കെല്ലാം തണലേകുന്ന സ്വർഗ കൂടാരമാണ് ആശ്രയ സങ്കേതം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ സംഗീതം എന്ന ഈ വലിയ സ്വർഗഭവനത്തിന്റെ സ്നേഹം നിറഞ്ഞ ഒരു കോണിലേക്ക് നമുക്കൊന്ന് പതുക്കെ നടക്കാം. അവിടെ വർണ്ണപ്പകിട്ടുള്ള കൊച്ചു കൊച്ചു സ്വപ്നങ്ങളുമായി കഴിയുന്ന കുറെ മാലാഖ കുട്ടികളുണ്ട്. അമ്മയുടെ താരാട്ടുപാട്ടിന്റെ ഈണമോ അച്ഛന്റെ നെഞ്ചിലെ സുരക്ഷിതത്വമോ അറിയാതെ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ വലിയ ഭൂമിയിൽ തനിച്ചായി പോയവർ. വിടരും മുമ്പേ കൊഴിഞ്ഞുപോകാൻ വിധിക്കപ്പെട്ട ആ കുരുന്നു പൂവുകളെ ഒരു പോറൽ പോലും ഏൽക്കാതെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന സ്നേഹത്തടലാണ് ആശ്രയ ശിശുഭവൻ. 18 വയസ്സ് വരെയുള്ള അനാഥരായ പെൺകുഞ്ഞുങ്ങൾക്കാണ് ഇവിടെ അക്ഷരങ്ങളുടെയും സ്നേഹത്തിന്റെയും പുതിയൊരു ലോകം തുറന്നു കിട്ടുന്നത്. ഒരിക്കൽ കണ്ണുനീർ മാത്രം സ്വന്തമായിരുന്ന ആ കുരുന്നുകളുടെ മുഖത്ത് ഇന്ന് തെളിയുന്ന പുഞ്ചിരിക്ക് 1000 പൂർണ്ണചന്ദ്രന്മാരുടെ ശോഭയുണ്ട്. അവിടെ അവർ അനാഥരല്ല, മറിച്ച് ഈ സ്വർഗ വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട അരുമകളാണ്. അവിടുത്തെ ഓരോ പ്രവർത്തകരുടെയും തലോടലുകളിൽ അവർക്ക് എവിടെയോ നഷ്ടപ്പെട്ട മാതൃസ്നേഹത്തിന്റെ ഇളം ചൂടുണ്ട്. അവർ വാരിക്കൊടുക്കുന്ന ഓരോ ഉരുള ചോറിനും ലോകത്തിലെ ഏറ്റവും രുചികരമായ അമൃതിന്റെ സ്വാദാണ്.
2: എൻ്റെ പേര് അനു. ഞാൻ കലയൂര് ആശ്രയ ശിശുവിൽ സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പം 4 വർഷമായി അവിടെ വർക്ക് ചെയ്യുന്നത്. ഇവിടെ 30 കുട്ടികളാണ് ഉള്ളത്. 2 വയസ്സ് തൊട്ട് 18 വയസ്സുള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളത്. എല്ലാ കുട്ടികളും പുറത്ത് സ്കൂളിൽ പഠിക്കാൻ പോകുന്നുണ്ട്. താമരക്കൊടി, പോറ്റൂര്, മൈലം, പിന്നെ ഇവിടെ അടുത്ത് ഒരു LP സ്കൂളുണ്ട്, MSc LPS. അവിടെയാണ് ചെറിയ കുട്ടികളെല്ലാം പഠിക്കാൻ പോകുന്നത്. എല്ലാ കുട്ടികളും അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. പിന്നെ ബാക്കി എല്ലാ ആക്ടിവിറ്റീസിലും അവർ നല്ല സ്മാർട്ടാണ്. പിന്നെ ഇവിടെ ഡാൻസ് ക്ലാസ് നമ്മള് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാട്ട് പഠിപ്പിക്കാനായിട്ട് ടീച്ചർ വരും. പിന്നെ അവിടുത്തെ കുട്ടികൾ ബാൻഡ് ട്രൂപ്പിനുണ്ട്, അത് പഠിപ്പിക്കാനായിട്ട് ഒരു സാറ് പുറത്തുനിന്ന് വരും. അപ്പൊ അങ്ങനെ അത്യാവശ്യം എല്ലാ കാര്യത്തിലും ഇവർ ആക്റ്റീവാണ്.
1: പകലുകളിൽ അവർ ഒരുമിച്ച് കളിച്ചും ചിരിച്ചും പാട്ടുപാടിയും അക്ഷരങ്ങൾ പഠിച്ചും നാളെക്കുറിച്ചുള്ള വലിയ സ്വപ്നങ്ങൾ നെയ്യുകയാണ്. രാത്രികളിൽ തങ്ങൾക്കിനി ആരുമില്ലെന്ന പേടിയില്ലാതെ പരസ്പരം സ്നേഹം പങ്കുവെച്ച് ഏറ്റവും ശാന്തമായി അവർ ഉറങ്ങുന്നു. പുറത്തുനിന്നുള്ള കാറ്റും മഴയും വെയിലും അവരെ തൊടാതെ വാത്സല്യത്തിന്റെ അടങ്ങാത്ത ഊഷ്മളതയിൽ സുരക്ഷിതമായ ഒരു സ്നേഹക്കൂട്ടിൽ പതുക്കെ പതുക്കെ അവർ വളരുകയാണ്. തകർന്നുപോയ അവരുടെ ബാല്യത്തിന് തിരികെ നിറങ്ങൾ നൽകി ജീവിതത്തിന്റെ വിശാലമായ ആകാശത്തേക്ക് ചിറകു വിരിച്ചു പറക്കാൻ അവരെ പ്രാപ്തരാക്കുന്ന ആശ്രയയുടെ ഈ ശിശുഭവൻ ശരിക്കും കരുണയുടെ ഒരു പുണ്യത്തൊട്ടിലാണ്. ഒരിടവേളയ്ക്ക് ശേഷം തിരികെ എത്താം സാന്ത്വനത്തിലേക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കുരുന്നുകളുടെ ആ ചിരിനാഥങ്ങളിൽ നിന്നും നമ്മളിനി പതുക്കെ നടന്നെടുക്കുന്നത് ജീവിതത്തിന്റെ സായാഹ്നത്തിൽ എത്തി നിൽക്കുന്ന കുറേയേറെ അച്ഛനമ്മമാരുടെ അടുത്തേക്കാണ്. ആശ്രയ വയോജന കേന്ദ്രം ഒരു കാലത്ത് സ്വന്തം മക്കൾക്ക് വേണ്ടി ചോര നീരാക്കി അധ്വാനിച്ചവരാണ് അവർ. മക്കൾക്ക് ഒരു ചെറിയ നോവ് വരുമ്പോൾ നെഞ്ചു പിടഞ്ഞവർ. അവരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ സ്വന്തം ആഗ്രഹങ്ങളൊക്കെയും സന്തോഷത്തോടെ മാറ്റിവെച്ചവർ. എന്നാൽ കാലം മുന്നോട്ടു പോയപ്പോൾ വാർദ്ധക്യത്തിന്റെ അവശതകൾ അവരെ തേടിയെത്തിയപ്പോൾ സ്വന്തം എന്ന് കരുതിയ വീടിന്റെ പടിയിറങ്ങേണ്ടി വന്നവർ. ചുക്കിച്ചുളിഞ്ഞ ചർമ്മവും വിറയ്ക്കുന്ന കൈകളുമായി ആരും വേണ്ടാതെ ഏകാന്തതയുടെ വലിയൊരു കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടവരല്ലേ അവർ. കണ്ണിന്റെ കാഴ്ച മങ്ങിയതിനേക്കാൾ അവരുടെ മനസ്സിനെ നോവിച്ചത് സ്വന്തം ചോരയിൽ പിറന്നവർ നൽകിയ അവഗണനയാണ്. ഇനി എന്ത് എന്ന ചോദ്യത്തിനു മുന്നിൽ ഇരുളിൽ പകച്ചു നിന്ന ആ വാർദ്ധക്യങ്ങൾക്കാണ് കലയപുരത്തെ ആശ്രയ സംഗീതം സ്വന്തം വീടായി മാറുന്നത്.
2: അമ്മശ്ശിയുടെ പേരെന്താ?
3: മാളി.
2: അമ്മശ്ശി എത്ര നാളെ ഇവിടെ എത്തിയിട്ട്?
3: ഞാനിപ്പോ 4 മാസം കഴിഞ്ഞെന്ന് തോന്നുന്നു.
2: അമ്മശ്ശി എങ്ങനെയായിരുന്നു ആശ്രയ സംഗീതത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്?
3: ആശ്രയ സംഗീതം ഉണ്ടെന്നറിയാം, പേര് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഞാനൊരു സ്ഥാപനം ഉണ്ടെന്നറിയാം. അങ്ങനെ എനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുപോലെ തോന്നി. അങ്ങനെ ഞാൻ തിരക്കി അന്വേഷിച്ചു ഇവിടെ വന്നത്. ഇവിടെ വന്ന് ഞാൻ താഴെ ഇങ്ങോട്ട് കയറി വരുന്ന വഴിയിലൂടെ ഞാൻ നിയോഗിച്ചു, ഇവിടെ കുറെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ താമസമുണ്ട്, ആരോരും ഇല്ലാത്തവര്, അതെവിടാ ഒന്ന് വഴി പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞ് കൊണ്ടാക്കാന്ന് പറഞ്ഞു. അങ്ങനെ 10 വയസ്സ് 20 വയസ്സ് കാണും ആ കൊച്ചിന്. ഒരു മോനെ പറഞ്ഞു എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെയാ ഞാൻ ഇവിടെ ആദ്യം വരുന്നത്. വന്നപ്പോ അവര് സന്തോഷമായിട്ട് എന്നെ സ്വീകരിച്ച് വിളിച്ചു കൊണ്ടുവന്നു. എനിക്ക് വേണ്ടതല്ല, ഒരു കുഴപ്പവും ഇല്ല, ഞങ്ങളെ പൊന്നു പോലെ നോക്കുന്ന, ഒന്നിനും ഒരു വിഷമവുമില്ല.
1: ഇവിടെ അവർക്ക് കൂട്ടായി സങ്കടങ്ങൾ പങ്കുവെക്കാൻ സമപ്രായക്കാരായ ഒരുപാട് പേരുണ്ട്. പഴയ കാലത്തെ ഓർമ്മകൾ അയവിറക്കിയും കൊച്ചു കൊച്ചു പിണക്കങ്ങളും ഇണക്കങ്ങളുമായി അവരിവിടെ ബാക്കിയുള്ള ജീവിതം ശാന്തമായി ജീവിച്ചു തീർക്കുകയാണ്. സമയത്തിന് മരുന്നും ഭക്ഷണവും നൽകി സ്നേഹത്തോടെയും കരുതലോടും കൂടി അവരെ ചേർത്തു പിടിക്കാൻ ഇവിടുത്തെ പ്രവർത്തകർ എപ്പോഴുമുണ്ട്. അച്ഛാ അമ്മേ എന്ന അവരുടെ സ്നേഹം നിറഞ്ഞ ഓരോ വിളിയിലും ഈ വയോജനങ്ങൾ തങ്ങളുടെ നഷ്ടപ്പെട്ട മക്കളെ വീണ്ടും കണ്ടെത്തുകയാണ്. വാർദ്ധക്യം ഒരു ഭാരമല്ല, മറിച്ച് ഏറ്റവും മനോഹരമായ ഒരു വിശ്രമവേളയാണെന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നത് ആശ്രയ വയോജന കേന്ദ്രത്തിലെ വാത്സല്യം നിറഞ്ഞ അന്തരീക്ഷമാണ്. പകലിന്റെ വെളിച്ചം മാഞ്ഞ് സന്ധ്യ മയങ്ങുന്ന സമയത്ത് നാളെയെക്കുറിച്ചുള്ള യാതൊരു ആദിയുമില്ലാതെ ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിലാണ് തങ്ങളെന്ന വലിയ സമാധാനത്തോടെയാണ് ഈ അച്ഛനമ്മമാർ ഇവിടെ ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുന്നത്. സ്നേഹിക്കാൻ ആരുമില്ലെന്ന അവരുടെ ഹൃദയത്തിലെ വലിയ ശൂന്യതയെ സ്നേഹത്തിന്റെ കുളിർമഴ പെയ്ച്ചു മായച്ചു കളയുന്ന കാരുണ്യത്തിന്റെ മഹാസാഗരമാണ് ആശ്രയയിലെ വയോജന കേന്ദ്രം. ഒരിടവേളയ്ക്ക് ശേഷം തിരികെ എത്താം സാന്ത്വനത്തിലേക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ സംഗീതത്തിൽ ഇനി നമുക്ക് കാണാൻ കഴിയുന്നത് സ്വന്തം മനസ്സിന്റെ താളം തെറ്റി ലോകമെന്തെന്നറിയാതെ ഇരുളിൽ തപ്പിത്തടയുന്ന കുറെ മനുഷ്യരെയാണ്. സ്വന്തം പേരോ നാടോ ഉറ്റവരോ ആരെന്നറിയാതെ ചിന്തകളുടെ നൂലാമാലകളിൽ കുടുങ്ങിപ്പോയവർ. അവർക്ക് വേദനിച്ചാൽ ഒന്ന് കരയാനോ വിശന്നാൽ ചോദിക്കാനോ പോലും അറിയില്ല. ഈ ലോകത്തിന്റെ തിരക്കുകളിൽ എവിടെയോ അവർക്ക് അവരുടെ ബോധം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എന്നാൽ ഇവിടെ ആശ്രയിൽ അവർ രോഗികളല്ല, മറിച്ച് ഏറ്റവും കൂടുതൽ സ്നേഹവും പരിചരണവും അർഹിക്കുന്ന കുഞ്ഞുങ്ങളാണ്. മാലാഖമാരെ പോലെ അവരെ പരിപാലിക്കാൻ രാവും പകലും കാവലിരിക്കുന്ന കുറെ നേഴ്സുമാരുണ്ട് ഇവിടെ. യാതൊരു അറപ്പും വെറുപ്പുമില്ലാതെ അവരെ കുളിപ്പിച്ചും ഭക്ഷണം വാരിക്കൊടുത്തും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചും അവർ ചെയ്യുന്ന സേവനം വാക്കുകൾക്ക് അതീതമാണ്. അവരോടൊപ്പം രാപ്പകൽ ഭേദമില്ലാതെ കർമ്മനിരതരായി MSW പ്രവർത്തകരും മറ്റ് സന്നദ്ധ പ്രവർത്തകരും ഈ പുണ്യഭൂമിയിലുണ്ട്. ഒരുപക്ഷെ സ്വന്തം കുടുംബത്തിലുള്ളവർ പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളാണ് ഈ പ്രവർത്തകർ യാതൊരു മടിയുമില്ലാതെ നിറഞ്ഞ പുഞ്ചിരിയോടെ ചെയ്യുന്നത്.
2: എൻ്റെ പേര് ഷിബി, ഞാനിവിടെ നേഴ്സാണ്. അവർക്ക് വേണ്ടതായ ശുശ്രൂഷകൾ, ഡ്രസ്സിംഗ് ആണെങ്കിലും മരുന്നുകളാണെങ്കിലും സമയത്ത് മരുന്നുകൾ കൊടുക്കുക, ഡ്രസ്സിംഗ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് ചില ആക്ടിവിറ്റീസ്. അവരെ അവർക്ക് സന്തോഷമാവുന്ന രീതിയിലുള്ള ചില ആക്ടിവിറ്റീസ് നമ്മളിവിടെ MSW കാർ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർക്ക് മാനസികമായ തകർച്ചയുള്ളവരുണ്ടാവും, അല്ലാത്ത വീട്ടുകാർ ഉപേക്ഷിച്ച കുറേ ആൾക്കാരുണ്ട്. അവർക്കെല്ലാം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഞങ്ങൾ കുറേ സഹായം, ഞങ്ങളിൽ നിന്നാവുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ഞങ്ങൾ നൽകാറുണ്ട്.
1: ഈ സ്വർഗ ഭവനത്തെ ഇത്രയും മനോഹരമായി മുന്നോട്ട് നയിക്കുന്ന ഒരു വലിയ മനുഷ്യനുണ്ട്, ജോസാർ. തിരുവോരങ്ങളിൽ അലയുന്നവർക്കും ഉപേക്ഷിക്കപ്പെട്ടവർക്കും വേദനിക്കുന്നവർക്കും ഒരു തണലൊരുക്കണം എന്ന അദ്ദേഹത്തിന്റെ വലിയൊരു സ്വപ്നവും അതിരില്ലാത്ത ഇച്ഛാശക്തിയുമാണ് ആശ്രയ സങ്കേതം എന്ന മഹാപ്രസ്ഥാനം. ഈ 2000 വരുന്ന മനുഷ്യർക്ക് അദ്ദേഹം വെറുമൊരു സാരഥിയല്ല, മറിച്ച് ജീവന്റെ കാവലാളായ സ്വന്തം അച്ഛനാണ്, ജ്യേഷ്ഠനാണ്, സ്നേഹമാണ്. കരുണയുടെ ഈ വലിയ പാഠപുസ്തകം നമുക്ക് മുന്നിൽ തുറന്നു വെച്ചുകൊണ്ട് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നു മാത്രമാണ്, ഈ ഭൂമിയിൽ മനുഷ്യത്വം ഇനി മരിച്ചിട്ടില്ല എന്ന്. സാന്ത്വനത്തിന്റെ അധ്യായങ്ങൾ അവസാനിക്കുന്നില്ല, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
2: ഫ്രഷോ?
1: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: ഉയരുന്ന ജനസംഖ്യ, കുറയുന്ന വിഭവങ്ങൾ, വരും തലമുറയ്ക്കായി കരുതലോടെ നമുക്ക് നീങ്ങാം. ഇന്ന് ലോക ജനസംഖ്യാ ദിനം.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടീച്ചിംഗ് കരിയർ സ്വപ്നം കാണുന്നവർക്കായി കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ബാംബിനോ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്. വെറും 8 മാസം കൊണ്ട് നാഷണൽ യൂത്ത് പ്രോഗ്രാം അംഗീകാരമുള്ള PG ഡിപ്ലോമയും ഡിപ്ലോമയും സ്വന്തമാക്കാം. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946977111.

യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
2: ഫ്രഷോ?
1: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഇനി ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
5: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും എന്ന വിശ്വാസമാണോ? ശരിക്കും പറഞ്ഞാല് ഈ പറഞ്ഞ ഓരോ ഘടകത്തിലോട്ടും എത്തിക്കുന്നത് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അപ്പൊ ആ വിശ്വാസത്തിന്റെ കഥകളാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. യെസ്, നമ്മളുള്ളത് കല്യാൺ കുടുംബശ്രീയോടൊപ്പമാണ് കേട്ടോ. ഒരു വീട്ടിൽ നിന്ന് രാവിലെ വാതിൽ തുറന്ന് ജോലിക്കായിട്ട് ഇറങ്ങുന്നത് ഒരാൾ മാത്രമൊന്നുമല്ല, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളാണ്. അത്തരം ആയിരക്കണക്കിന് പ്രതീക്ഷകൾക്ക് ശബ്ദം നൽകുന്ന വേദിയാണ് നമ്മുടെ ഇന്നത്തെ പെണ്ണരങ്ങ്. എന്തായാലും ഒരിക്കൽ കൂടി ഞാൻ വെൽക്കം ചെയ്യുകയാണ്. ഒരുപാട് കഥകളുണ്ട് പറയാനായിട്ട്. എന്നെ കൊണ്ട് കഴിയുമെന്ന വിശ്വാസം ആർജിച്ച ഒരുപാട് ചേച്ചിമാരിവിടെയുണ്ട്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിസയുമിനി മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: പെണ്ണരങ്ക് തുടരുകയാണ്. കൂടി ജീവിയാണുള്ളത്
1: വനജ. വനജ ചേച്ചി എന്തോ എന്തോ ഓർത്തോണ്ടിരുന്ന ഇവിടെ. എന്താ ടോപ്പിക്? എന്താ എന്തിനെ പറ്റിയാ പറയുന്നത്?
2: എന്റെ ജീവിതത്തെ പറ്റി.
1: ജീവിതത്തെ പറ്റി നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുവിടാത്തൊരു സത്യം വനജ ചേച്ചിയുടെ ജീവിതത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ആ ജീവിതം കേട്ടറിയാനുള്ള ക്യൂരിയോസിറ്റി മുഖങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോ സമയം ദേ ആരംഭിച്ചിരിക്കുകയാണ്.
2: ഞാൻ ആര്യങ്കാവിലാണ് ജനിച്ചു വളർന്നത്. എന്റെ സ്ഥലം ആര്യങ്കാവാണ്. എന്റെ ചേട്ടന്റെ ജോലി സംബന്ധമായിട്ട് ഞങ്ങൾ കൊട്ടാരക്കരയിലെത്തി. ഇവിടെ വന്ന് ഞങ്ങൾ വാടകയ്ക്ക് 20 വർഷം താമസിച്ചു. ഇപ്പൊ 4 വർഷം കൊണ്ടാണ് ഞങ്ങൾ പുതിയൊരു വീട് വെച്ച് താമസിക്കുന്നത്. പിന്നെ ഞങ്ങൾ റബ്ബർ വെട്ടാൻ, ഞാനും എന്റെ ചേട്ടനും കൂടെ വെളുപ്പിന് എഴുന്നേറ്റ് റബ്ബർ വെട്ടാൻ പോകുമായിരുന്നു. ഞങ്ങൾ അങ്ങനെയൊക്കെയാണ്. രണ്ട് മക്കളുണ്ട്. ഒന്ന് മോടും, ഒരു മോനുണ്ട്. മോൻ ഇവിടെ ഇല്ല, മുമ്പിലയിലാണ്. മോടെ കല്യാണം കഴിഞ്ഞു, മോക്കൊരു കുഞ്ഞുണ്ട്. ഒരു സുഖമായിരിക്കുന്നു. പിന്നെ ഞങ്ങൾ റബ്ബർ വെട്ടി തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞത്. ഇപ്പൊ 4 വർഷം കൊണ്ടാണ് ഞങ്ങൾ പുതിയ വീടൊക്കെ വെച്ചു താമസം തുടങ്ങിയിരിക്കുന്നത്. ചേട്ടൻ ഓട്ടോ ഓടിക്കുന്നു.
1: ഓട്ടോ ഓട്ടോ ഓട്ടോ എന്നുള്ളത് എന്താണ്? ഇംഗ്ലീഷ് അല്ലേ? ഓട്ടോ ഇംഗ്ലീഷ് ആണ്. 3-ചക്ര വാഹനം, 3-ചക്ര വാഹനം.
2: അങ്ങനെ വേണമായിരുന്നു.
1: അങ്ങനെ. അപ്പോ ഏകദേശം നിങ്ങൾ രണ്ടുപേരും ഒരേ സമയമാണ് സംസാരിച്ചത്. എന്നാലും 1-2 സെക്കൻഡ് വനജ ചേച്ചി കൂടുതൽ സംസാരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പഴയ പ്രസിഡന്റ് ഉണ്ടല്ലോ, പഴയ പ്രസിഡന്റ് ആണ് നമ്മൾ പ്രതീക്ഷ.
2: തീർച്ചയായിട്ടും
1: നമുക്കൊന്ന് നോക്കാം കേട്ടോ. എനിക്ക് എന്റെ പ്രതീക്ഷയും പഴയ പ്രസിഡന്റിൽ തന്നെയാണ്. സെക്രട്ടറി, എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട്.
0: പെണ്ണരങ്ങ് കല്യാൺ കുടുംബശ്രീയോടൊപ്പം ആണുള്ളത്. നമ്മളൊരു ഷോർട്ട് ബ്രേക്ക് എടുക്കുന്നു. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90. നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9 5 8 7 3 1 1 5. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
5: ഫ്രഷോ?
4: ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽസിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
6: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് പെണ്ണരങ്ങാണ്. കല്യാൺ കുടുംബശ്രീയിലൊപ്പാണ് കേട്ടോ നമ്മളിപ്പോ ഉള്ളത്.
1: വനജ ചേച്ചി ഒരെണ്ണം എടുത്തോ. സുജാത ചേച്ചി കണ്ടോ കണ്ടോ, മനസ്സ് പോലെയാണെന്നുള്ളതാണ്.
2: എന്താ ടോപ്പിക്ക് പറഞ്ഞ, ഞങ്ങളുടെ കുടുംബശ്രീയെ തന്നെ പറയാം.
1: ശരി, ഈ കുടുംബശ്രീയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇത്രയേറെ ഉണ്ടോ ഇംഗ്ലീഷ് വരാതെ ഈ കുടുംബശ്രീയെ പറ്റി പറയാൻ? സമയം ആരംഭിച്ചിരിക്കുകയാണ്.
2: അങ്ങനെ
1: പറ്റില്ല, സമയം ആരംഭിച്ചു പറഞ്ഞു.
0: റെഡി.
2: ഞങ്ങളുടെ കുടുംബശ്രീ, കല്യാൺ കുടുംബശ്രീ തുടങ്ങിയിട്ട് 2021 തുടങ്ങിയത്. അന്ന് തൊട്ട് ഇന്ന് വരെയും നല്ല രീതിയിൽ തന്നെ പോയത്. എല്ലാ അംഗങ്ങളും വരാനും പഴയ നാല് പേര് ഇവിടുന്ന് പോകാനും അതിന് പകരം 3-4 പേര് പുതിയതായി ചേരാനും ഈ 13 അംഗങ്ങളെ കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനും കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ കുടുംബശ്രീ ഇനിയും ഒരുപാട് കാലം മുന്നോട്ട് പോകണമെന്ന ഞങ്ങളുടെ ആഗ്രഹം. അതിനകത്തെ ഓരോ കാര്യങ്ങൾക്കും ഞങ്ങൾ മുന്നിട്ട് തന്നെയാണ് പോകുന്നത്. ഓണത്തിന് പരിപാടി നടത്തും, ക്രിസ്മസിന് പരിപാടി നടത്തും, വാർഷികം നടത്തും, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തും പിന്നെ ധനസഹായം ചെയ്യും. സുഖമില്ലാതെ കിടക്കുന്നവർക്കൊക്കെ ഞങ്ങൾ ധനസഹായം ചെയ്യും. കുട്ടികൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെ പറ്റി ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തി അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. സാമ്പത്തികമായിട്ട് എല്ലാവരും പുറമോട്ട് നിൽക്കുന്നത് കൊണ്ട് ഒന്നും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇനിയുള്ള കാര്യങ്ങളും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഞങ്ങൾ ചിന്തിച്ച് കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. പല പല കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി സുഖമില്ലാതെ ഞങ്ങളുടെ കുടുംബശ്രീയിൽ ആരെങ്കിലും സുഖമില്ലാതെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഞങ്ങൾ ധനസഹായം ചെയ്ത് സഹായിക്കുന്നുണ്ട്. രോഗികൾ കിടപ്പായി കിടക്കുന്നവരെ പോയി സന്ദർശിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്ത് കൂട്ടുന്നുണ്ട്.
1: ലോൺ എടുത്തിട്ടുണ്ട്?
2: ലോൺ എടുത്തിട്ടുണ്ട്.
1: ഞാൻ ചോദിച്ചാലും പറയരുത്. പക്ഷേ വലിയൊരു കൈഡി കൊടുത്തേ. കാരണം എന്താ പറഞ്ഞേ, ഞാൻ എന്ത് ചോദിച്ചാലും
3: ലോണിന്റെ കാര്യം ചോദിക്കുമെന്ന് ഇപ്പൊ ചോദിച്ചതേ ഉള്ളൂ, എന്റെ മനസ്സിൽ ഓർത്തതേ ഉള്ളൂ.
1: അതെ, അപ്പൊ കുഴപ്പമില്ല. പക്ഷെ 1.5 മിനിറ്റ് ഇതുവരെ ആരും തോപ്പിച്ചിട്ടില്ല. മിക്കവാറും ഫസ്റ്റ് അടിക്കും. ഇനി ആകെ രണ്ടുപേരും കൂടെ ഇവിടെ ഉള്ളൂ.
0: ചെറിയ ഇടവേളകൾ നല്ലതാണ്. എന്തായാലും കല്യാൺ കുടുംബശ്രീയിൽ നിന്നും നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് എടുക്കാം. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: பேரேபாடன்ஸ் கோல்டன் டைமண்ட்ஸ் மேனுஃபேக்சரர்ஸ் அண்ட் ஹோல்சேலர்ஸ் நெடுமங்காட் நெய்யாற்றங்கரா கொட்டாரக்கரா கருநாகப்பள்ளி
1: விஷால் ஆப்டிகல்ஸ் மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம்
2: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിൽ ഉള്ളപ്പോൾ
3: ജെ എം ആർക്കിടെക്ട്സ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് കോൺടാക്ട് 944-771-7171
1: വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ് ലേഡീസ് വെയർ കിഡ്സ് വെയർ മെൻസ് വെയർ വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ് ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ കുന്നിക്കോട്.

0: തിരികെത്താൻ പെണ്ണരങ്ങിലേക്ക് നമ്മൾ കല്യാൺ കുടുംബശ്രീയോടൊപ്പം ആഘോഷിക്കുകയാണ് ഇന്നത്തെ ദിവസം.
1: ആകെ രണ്ടുപേരും കൂടെ ഉള്ളു, അതിൽ ആരാന്ന് നോക്കാം. ആരാ? നമ്മുടെ വത്സല ചേച്ചി. ടീച്ചറാണോ? ശരി, അടുത്തത് വത്സല ചേച്ചിയാണേ. വത്സല ചേച്ചി ടീച്ചറാണെന്നാ പറയുന്നത്? ടീച്ചർ ഏത് സബ്ജക്റ്റ് ആണ്?
2: മലയാളം.
1: മലയാളമാണ്? അപ്പൊ പിന്നെ നോ ടെൻഷൻ, നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല. ശരി, അപ്പൊ എന്തുവാ ടോപ്പിക്? എന്തുവാ ടീച്ചറെ?
2: എന്റെ നാടിനെ കുറിച്ച് തന്നെ പറയാം.
1: ശരി, ഈ നാടിനെ പറ്റി അല്ല, ആലപ്പുഴയെ പറ്റിയാണോ? ആലപ്പുഴയെ പറ്റിയാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. സമയം ആരംഭിച്ചിരിക്കുന്നു.
2: എന്റെ സ്വന്തം സ്ഥലം ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയാണ്. കുട്ടനാടിനോട് ചേർന്ന് കിടക്കുന്ന പിന്നെ സ്ഥലമാണ്. പ്രകൃതി ഭംഗിയൊക്കെ ഒത്തിരിയുള്ള സ്ഥലങ്ങളാണ്. പിന്നെ വിദേശികളൊക്കെ ഒരുപാട് പേര് നമ്മുടെ രാജ്യം നാട് കാണാനും അവിടെയുള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഒക്കെ വരുന്നു. 1989 എന്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കൊല്ലം ജില്ലയുമായി ബന്ധപ്പെടുന്നത്. പിന്നെ ഔദ്യോഗികമായിട്ട് ഞങ്ങള് കുറെ നാള് കുറെ വർഷങ്ങളായിട്ട് വയനാട്ടിലായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഞങ്ങൾ സ്ഥലം മാറി വന്നു. എന്റെ ഭർത്താവിന് ജോലി കാർഷിക മേഖലയിലാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് ഈ പ്രദേശത്ത് ഞങ്ങൾ സെറ്റിൽ ആയിട്ട്
1: ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ.
3: ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം.
1: അത് ചോദിക്കുന്നതിന് സെറ്റിൽ ആരും അറിഞ്ഞില്ല. ശരി, ഏകദേശം ഒരു മിനിറ്റ് അടുപ്പിച്ച് സംസാരിച്ചു കേട്ടോ. നന്നായിട്ട് സംസാരിച്ചു, അടിപൊളി. ഇനിയിപ്പോ അടുത്ത ഒരാളും കൂടെ ഉള്ളു അല്ലേ, സതീ ദേവി ചേച്ചി. പിന്നെ ഒരാളും കൂടെ ഉണ്ട് ഇവിടെ, അത് ലാസ്റ്റ് ഞാൻ വരുന്നുണ്ട് കേട്ടോ.
0: പെണ്ണരങ്ങി ഇനി ഒരു ഷോർട്ട് ബ്രേക്ക് ആണ് കേട്ടോ. ഇപ്പോൾ തന്നെ നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Stand Samibam, Pulaman, Kottarakara. Air Ticketum Visayamini, Mithamaya Nirakkil Campus Travels, Kottarakara. Contact 9985873115.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
4: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: ഉയരുന്ന ജനസംഖ്യ, കുറയുന്ന വിഭവങ്ങൾ, വരും തലമുറയ്ക്കായി കരുതലോടെ നമുക്ക് നീങ്ങാം. ഇന്ന് ലോക ജനസംഖ്യാ ദിനം.
6: ഇതുപോലെ ഫീലാ ജോലിയാ ഇരിക്കില്ല.
7: ഞാൻ റൗഡി ബേബി.

0: ിലേക്ക് നമ്മൾ കല്യാൺ കുടുംബശ്രീയോടൊപ്പം ആഘോഷിക്കുകയാണ് ഇന്നത്തെ ദിവസം.
1: സരി ദേവി ചേച്ചി, എന്താ പറയുന്നത്?
2: റെഡി. ഞാനും എന്റെ മോനും മാത്രമേ ഉള്ളൂ. ഇപ്പം ചേട്ടൻ മരിച്ചുപോയി, അത് 13 വർഷമായി. അങ്ങനെ ഞങ്ങൾ തങ്ങൾ തന്നെ ജീവിച്ചു പോന്നു. നേരം വളർത്തെ എന്റെ മോന്

0: വാളൂരാണ്. അവിടെ എൻ്റെ ഭർത്താവും ഭർത്താവിൻ്റെ ചേട്ടനും ഉണ്ടായിരുന്നു. എൻ്റെ ഭർത്താവ് ഇപ്പം മരിച്ചുപോയി. മരിച്ചു പോയിട്ട് 14 വർഷമായി. പിന്നെ എൻ്റെ അമ്മായിമ്മയുണ്ട്. അമ്മായിയപ്പം മരിച്ചുപോയി. പിന്നെ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. വർഷങ്ങളും ഉണ്ട് ഇവിടെ. എനിക്ക് തറവാടായിരുന്നു തന്നത്. അങ്ങനെ ഞങ്ങളിവിടെ വീട് വെച്ച് താമസിക്കുന്നു. എനിക്ക് 2 പെൺമക്കളായിരുന്നു. അത് ഈ മൂത്ത മോളെ മാന്നാർ വള്ളക്കാലിയിൽ അയച്ചു. അവള് കല്യാണം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞപ്പം ആറ്റി തുണി കഴുകാൻ പോയ വഴിക്ക് കാല് തെറ്റി വീണു. അങ്ങനെ മരിച്ചുപോയി. പിന്നെ അവൾക്കൊരു മോളുണ്ട്. അവിടെ ഭർത്താവുണ്ട്. അവിടെ അപ്പച്ചനും അമ്മയും ഉണ്ടായിരുന്നു. അപ്പച്ചൻ മരിച്ചുപോയി. പിന്നെ അമ്മയുണ്ട്. ഇപ്പൊ കൊച്ചുമോളെ നോക്കുന്നത് അവിടുത്തെ അമ്മയാണ്. മരുമോനുണ്ട്. മരുമോന്റെ അനിയനുണ്ട്. അതിന് 2 പിള്ളേരുണ്ട്. പിന്നെ ഞാനിപ്പോ ഇവിടെ ഒറ്റയ്ക്കാണ്.
1: ഹാപ്പിയായിട്ട്
0: പോകുന്നു.
1: ഇതിനിടയ്ക്ക് വല്ല ഇംഗ്ലീഷും പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. ശരി, അപ്പൊ ചേച്ചിക്ക് ഒരു കൈയടി കൊടുക്കാം കേട്ടോ. ഏകദേശം 1 മിനിറ്റ് കൂടുതൽ ചേച്ചി സംസാരിച്ചു. നിങ്ങൾ എല്ലാവരും വളരെ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മലയാളി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെഗ്മെന്റിൽ അവസാനമൊക്കെ എത്തിയപ്പോൾ അല്ലെ ആ ഒരു വാമപ്പായി വന്നു. എല്ലാവരും
2: ചെറിയ ഇടവേളകൾ നല്ലതാണ്. എന്തായാലും കല്യാൺ കുടുംബശ്രീയിൽ നിന്നും നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് എടുക്കാം. ഇപ്പോൾ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാന്നേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് പെണ്ണരങ്ങാണ്, കല്യാൺ കുടുംബശ്രീയിലൊപ്പാണ് കേട്ടോ നമ്മളിപ്പോ ഉള്ളത്.
1: അങ്ങനെ വനജ ചേച്ചിയുടെ മകള് കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പെണ്ണരങ്ങ് എന്താണെന്ന് അറിയാനൊക്കെ വേണ്ടിയിട്ട് ഇതേ കൈക്കുഞ്ഞിനെയൊക്കെ ആയിട്ടാ വന്നിരിക്കുന്നത്. എന്തായാലും കുഞ്ഞിനെ ചേച്ചിയിലോട്ടൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ഈ ഞാൻ മലയാളി സെഗ്മെന്റിൽ ഒന്ന് പങ്കെടുക്കാന്ന് പറഞ്ഞു. നമുക്കൊന്ന് പരിചയപ്പെടാൻ, എന്തായാലും പേരെന്താണ്, എന്താ ചെയ്യുന്നത്?
2: ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു തെന്മല ലാബിലായിരുന്നു.
1: കുറച്ച് റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വീണ്ടും തിരിച്ച് ജോലിയിലേക്ക് കയറുന്നത്. നമ്മുടെ ഈ കുടുംബശ്രീയിലുള്ള എല്ലാവരും ആക്റ്റീവാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് യങ് ആയിട്ടുള്ള ആൾക്കാർ വന്നാൽ പോലും ഇവരെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂല. ഇവര് കുടുംബശ്രീ കുടുംബം വലിയ ടാസ്ക് ആണ്. അപ്പൊ എന്തായാലും നമ്മളോടൊപ്പം ഒന്ന് പങ്കെടുക്കുക, മലയാളത്തിൽ മാത്രം സംസാരിക്കാം. ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനെ പറ്റി പറയാം, അമ്മായിയമ്മയെ പറ്റി പറയാം, അമ്മയെ പറ്റി പറയാം, എന്ത് വേണോ നമുക്ക് സംസാരിക്കാം കേട്ടോ. അപ്പോ എന്താണ് ടോപ്പിക് തിരഞ്ഞെടുക്കുന്നത്? കല്യാണ ദിവസം ഓർമ്മയുണ്ടോ? കല്യാണ ദിവസത്തെ പറ്റി പറഞ്ഞാലോ, വിശദമാക്കിയാലോ?
2: വേണ്ട,
1: അത് വേണ്ട. ഒരു കള്ള ചിരിയോട് കൂടി അത് വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ പിന്നെ എന്താ ടോപ്പിക് നമ്മുടെ? നാടിനെ പറ്റി പറയാൻ പോകുന്നു. സമയം ആരംഭിച്ചിരിക്കുകയാണ്, പറഞ്ഞു.
2: ഞാൻ അരിങ്കാവിലെ കല്യാണം കഴിച്ചു പോയത്. അവിടെ എന്ന് വെച്ചാല് കാണാൻ ഇഷ്ടം പോലെ ഉണ്ട്. തെന്മല, റോസ്മല, അങ്ങനെ അമ്പനാട്, വെഞ്ചർ, അരിങ്കാവ് എല്ലാം നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ എന്റെ ചേട്ടന്റെ നാടാണ് അരിങ്കാവ്. അമ്മയുടെയും അച്ഛന്റെയും നാടും അരിങ്കാവ് തന്നെയാണ്. ചേട്ടന്റെ പേര് സായികൃഷ്ണ, കുഞ്ഞിന്റെ പേര് തൂലിക കൃഷ്ണ. ഞങ്ങൾ മിഴിന്ന് വിളിക്കും. ഇപ്പൊ 4 മാസം ആകുന്ന, എല്ലാരും സന്തോഷമായിട്ട് തന്നെ പോകുന്നു. നാടെന്ന് വെച്ചാ ഇപ്പോഴത്തെ സമയത്ത് സൂപ്പറാ.
1: സൂപ്പറാ ഇപ്പോഴത്തെ സമയത്ത്, സൂപ്പറാ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും സൂപ്പറാ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മളെ അടുത്ത സെഗ്മെന്റിലോട്ട് പോകാം. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ദേ ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എനിക്ക് കൊറേ ഫേവറേറ്റ് സിനിമകളുണ്ടേ. നീ നമ്മുടെ ആശ്രയ FM 90 ഒന്ന് വെച്ചേ, ഞാൻ അതൊക്കെ ഒന്ന് കേക്കട്ടെ.
2: സിനിമ കേൾക്കാനാ? അത് കൊള്ളാലോ.
3: യെസ്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ, അവയുടെ ഓർമ്മകൾ, അതിലൂടെ ഒന്ന് യാത്ര ചെയ്താലോ? ക്ലബ് ബോർഡ് ഓൺ ആശ്രയ FM 90. Monday to Friday evening 6 p.m. to 7 p.m. Stay tuned.

0: തിരികെത്താൻ പെണ്ണരങ്ങിലേക്ക് നമ്മൾ കല്യാൺ കുടുംബശ്രീയോടൊപ്പം ആഘോഷിക്കുകയാണ് ഇന്നത്തെ ദിവസം.
1: സിനിമകൾ കാണുന്ന ആൾക്കാരൊക്കെ ആണോ?
2: പലപ്പോഴും കാണും, രണ്ടു വർഷം മൂന്ന് വർഷം ഒക്കെ കൂടി ഇരിക്കുമ്പോ പോയി തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണും, പിന്നെ ആരെങ്കിലും കൊണ്ടുപോയി അല്ലാതെയും പോയി കാണും. ഞങ്ങളെ മക്കളൊക്കെ വരുമ്പോ കൊണ്ടുപോവാണെങ്കിൽ പോയി കാണും, അല്ലാതെ ഇപ്പൊ നമ്മള് ടി വി ആശ്രയം.
1: പണ്ട് ക്ലാസ് കെട്ടിയത് സിനിമയ്ക്ക് പോയി,
2: അങ്ങനെയൊന്നും പോയിട്ടില്ല. അന്നൊക്കെ നമ്മളെ തല്ലി കൊല്ലത്തില്ലയോ, ക്ലാസ് കെട്ടിയ ഇതൊക്കെ സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ.
1: എപ്പോഴാണ് കോളേജിൽ കൊണ്ട് ചേർക്കുന്നെങ്കിൽ പോകും?
2: തീർച്ചയായിട്ടും. എപ്പൊ പോയെന്ന് ചോദിച്ചാൽ മതി,
1: തീർച്ചയായിട്ടും. അപ്പൊ പണ്ട് ഉണ്ടായിരുന്ന സമയത്ത് അത്യാവശ്യം കുരുത്തക്കേടുകളൊക്കെ ഉണ്ടായിരുന്നു എല്ലാരും.
2: കുരുത്തക്കേട് കാണിക്കാൻ അന്ന് അച്ഛനെ അമ്മയും പേടിയല്ലേ. ഇപ്പൊ ഉള്ള മകളുടെ പിള്ളേർക്ക് ആർക്കെങ്കിലും അച്ഛനെ അമ്മയും പേടിയുണ്ടോ? ആർക്കും പേടിയില്ല, അവരുടെ പീഡമായിപ്പം.
3: ക്ലാസ് കേട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അതായത് മോഹൻലാലിന്റെ ആദ്യത്തെ സിനിമ മറ്റേ മഞ്ഞിൽ വിരിഞ്ഞ പൂവ്. അപ്പൊ ഞങ്ങള് ട്യൂഷൻ സെന്ററിൽ നിന്ന് ഉച്ച വരെയുള്ള ക്ലാസ്, ഉച്ച കഴിഞ്ഞപ്പോ ഞങ്ങൾ എല്ലാരും പോയി, എന്നിട്ട് വീട്ടിൽ ചെന്ന് പറഞ്ഞ് വൈകുന്ന വരെ ക്ലാസ് ഉണ്ടായിരുന്നു.
1: പിന്നെ അതൊരു ശീലമാക്കിയോ?
3: പിന്നെ ശീലമാക്കിയില്ല, പിന്നെ പിടിക്കത്തില്ലേ വീട്ടില്. എല്ലാ ദിവസവും ശനിയാഴ്ച ക്ലാസ് ഉണ്ടാവില്ലല്ലോ. കിട്ടിയ അവസരം മുതലാക്കി.
1: തീർച്ചയായിട്ടും. എന്തായാലും നമ്മൾ അടുത്തൊരു സെഗ്മെന്റിലേക്ക് പോവാണ്. ഓഡിയോ ക്ലിപ്പ് സെഗ്മെന്റ് ആണ്. ഞാൻ ചില ശബ്ദങ്ങൾ ഇവിടെ പ്ലേ ചെയ്യും, ഈ ശബ്ദങ്ങൾ തിരിച്ചറിയുന്നവർ കൈ ഉയർത്തണം. ഓക്കെ, എന്നിട്ട് ഞാൻ അടുത്തേക്ക് വരുമ്പോ ആരാണെന്നുള്ളതിന്റെ ആൻസർ പറയാം. ഓക്കെ, ചിലപ്പോ ശബ്ദങ്ങളായിരിക്കാം, ചിലപ്പോ സിനിമ ഡയലോഗുകളായിരിക്കാം. എന്തായാലും ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോണം. ആർക്കാണ് അറിയാൻ പറ്റുന്ന അവർ കൈ ഉയർത്തണം.
0: പെണ്ണരങ്ങിൽ എന്തായാലും ഒരു ചെറിയ ബ്രേക്ക് ആണ്, ബ്യൂട്ടിഫുൾ ട്രാക്സ് വരുന്നത് നിങ്ങൾക്ക് ആസ്വദിക്കാം. ഈ ബോണ്ട് ഇവനിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.
2: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nidumangad, Neyattankara, Kottarakara, Karunagappally.

നമ്മൾ എന്തായാലും പിരിയുന്നത് ഇന്നത്തേക്ക് മാത്രമാണ്. കാരണം സ്വപ്നങ്ങൾക്കും പരിശ്രമങ്ങൾക്കും ഒന്നും അവസാനമില്ല. ഇനി ഇന്ന് നിങ്ങളൊക്കെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി, കുടുംബശ്രീയുടെ പെണ്ണരങ്ങിനാണല്ലോ പോയത് എന്നൊക്കെ ചോദിക്കും. അപ്പോ അങ്ങനെ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം, വീട്ടിലെത്തി ഈ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ആര് ചോദിച്ചു കഴിഞ്ഞാലും സൂപ്പർ ആയിരുന്നു എന്ന് തന്നെ പറയണം കേട്ടോ, പറയാൻ മറക്കണ്ട. അല്ലെങ്കിൽ അടുത്ത ദിവസം ഞാൻ വരുമ്പോൾ അതിന്റെ വിശദീകരണം ഉറപ്പായിട്ടും ചോദിക്കേണ്ടി വരും. അതുകൊണ്ട് ചിരി കൈവിടാതെ, ഇന്നത്തെ ഓർമ്മകൾ കൈവിടാതെ, മനോഹരമായ കൂടിച്ചേരലിൽ നമുക്ക് വീണ്ടും കാണാമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി വേണം വീട്ടിലേക്ക് പോകാനായിട്ട്. വീണ്ടും ഞാൻ പറയുന്നു, പ്രതീക്ഷകളൊന്നും തന്നെ കൈവിടണ്ട. കാരണം നിങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ട് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ചിലപ്പോൾ മക്കളുടെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പഠന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ വീടെന്ന വലിയൊരു സ്വപ്നമായിരിക്കാം. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഫോക്കസ് ആയിട്ടുള്ള കുറേ വീട്ടമ്മമാരെയാണ് നമ്മളിന്ന് കണ്ടത്. സോ ആ ഫോക്കസുകളും നിങ്ങളുടെ ലക്ഷ്യങ്ങളൊന്നും കൈവിടാതെ സന്തോഷമായിട്ട് പോവുക. സന്തോഷമായിട്ട് പോയിട്ട് ഇന്നത്തെ ഈ ഒരു ദിവസം തീർച്ചയായിട്ടും ഓർത്ത് വെക്കണം കേട്ടോ, ഏറ്റവും നല്ലൊരു ദിവസം, എല്ലാവരും മനസ്സ് തുറന്ന് ചിരിച്ച ദിവസമാണ്. എനിക്കും തോന്നുന്നു നന്നായിട്ട് എല്ലാവരും ചിരിച്ചിട്ടുണ്ട് ഇതിനകത്ത്. അപ്പൊ ആ ഒരു ചിരിയോടുകൂടി നമ്മൾ ഇന്നത്തേക്ക് താൽക്കാലികമായിട്ട് ടാറ്റ പറയുകയാണ്. വീണ്ടും നമ്മൾ എത്തും കല്യാൺ കുടുംബശ്രീയിലേക്ക്. അതുവരെ കേട്ടുകൊണ്ടേ ഇരുന്നോളൂ ആശ്രയ FM 90, നാടിനൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Perepadan's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Kettidam paniyan ningalku endana idra tension?
3: Permit plan mudal nirmanam vare ella karyangalum attipoliyakkan
2: 37 varshathe pravarthi parijayamulla JM Architects nammude Kottarakara Koolavadilulla pol.
3: JM Architects, government approved, ISO certified civil engineers and builders. Contact 944-771-7171.
4: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
5: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
6: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: മലയാള സിനിമയിലെ വളരെ വ്യത്യസ്തമായ, ഒരുപക്ഷെ മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സ്പൂഫ് സിനിമയായ ചിറകൊടിഞ്ഞ കിനാവുകൾ എന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ക്ലാബോർഡിൽ പറയാൻ പോകുന്നത്. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബോർഡ് വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്.
1: നരേഷനിലൂടെ സിനിമ തുടങ്ങുന്നത് ഇപ്പോഴത്തെ ഒരു ശീലമാണല്ലോ, അതുകൊണ്ട് അങ്ങനെ തന്നെ നമുക്കും തുടങ്ങാം. ഇത് എനിക്കും നിങ്ങൾക്കും ഒരിക്കലും മറക്കാൻ കഴിയാത്ത മലയാളം നോവലിസ്റ്റ് എൻ പി അംബുജാക്ഷൻ.
2: പണിക്കരേ, നമസ്കാരം.
3: നമസ്കാരം. എങ്ങോട്ടാ ഈ ഫയലൊക്കെ ആയിട്ട്? ഇന്ന് കട തുറന്നില്ലേ?
2: ഇന്ന് കട തുറക്കുന്നില്ല.
4: അംബുജാക്ഷൻ മറ്റ

0: നിന്റെ പേര്?
1: സന്തോഷ് വിശ്വനാഥ്.
2: വ്യത്യസ്തമായ സിനിമകൾ നിർമ്മിക്കാൻ എപ്പോഴും ധൈര്യം കാണിച്ചിട്ടുള്ള മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അഭിനേതാക്കളുടെ നിരയിലേക്ക് വന്നാൽ എൻ ബി അംബുജാക്ഷനായി സാക്ഷാൽ ശ്രീനിവാസൻ തന്നെ വീണ്ടും എത്തുമ്പോൾ തയ്യൽക്കാരനായും യുകെക്കാരനായും ഇരട്ടവേഷത്തിൽ കുഞ്ചാക്കോ ബോബനും 90s സ്ഥിരം കണ്ണീർ നായികയായ സുമതിയായി റിമാക്ക് അല്ലെങ്കിലും സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നു.
3: ഇവിടെ
4: എറണാകുളം 100 രൂപ.
3: 100 രൂപ
4: എടുത്തോ.
5: ചിറകൊടിഞ്ഞ കിനാവുകൾ സിനിമയാക്കാൻ അംബുജാക്ഷൻ ശ്രമിച്ചതും പരാജയപ്പെട്ടതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം വർഷങ്ങൾ 18 കഴിഞ്ഞു. അന്നത്തെ സഹസംവിധായകർ സംവിധായകരായി. അന്ന് ജനിച്ചവർക്ക് അടൽസൊള്ളി സിനിമകൾ കാണാനുള്ള പ്രായപൂർത്തിയായി. ന്യൂ ജനറേഷൻ സിനിമകളും ഉണ്ടായി. ചിറകൊടിഞ്ഞ കിനാവുകൾ എന്ന നോവലിന് ഒരു ന്യൂ ജനറേഷൻ തിരക്കഥയാക്കി മാറ്റി സംവിധായകനോടും പ്രൊഡ്യൂസറിനോടും ചർച്ച ചെയ്യാനുള്ള യാത്രയാണ്. ചെറുകുടിഞ്ഞ കിനാവുകൾക്ക് വേണ്ടി തായങ്കരി ജെട്ടിയിൽ നിന്നും ലാൽ ജോസ്.
2: ഇവർക്ക് പുറമെ വിറകുവെട്ടുകാരനായി ജോയി മാത്യു, ബ്രോക്കറായി സായികുമാർ, സംവിധായകനായി മനോജ് കെ ജയൻ, നിർമ്മാതാവായി സുനിൽ സുഗത തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ഈ സിനിമയിലുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു നാട്ടിലെ തയ്യൽക്കാരനും സുമതിയും തമ്മിലുള്ള പ്രണയവും സുമതിയുടെ അച്ഛനായ വിറകുവെട്ടുകാരൻ ഈ ബന്ധത്തെ എതിർക്കുന്നതും തുടർന്ന് ഇവരുടെ ലൈഫിലേക്ക് ഒരു UK-ക്കാരൻ കടന്നു വരുന്നതുമാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം.
6: സിനിമ കൊട്ടകയിലിരുന്ന് പടം കാണുന്നത് പോലെ തോന്നണം. തുടങ്ങിക്കോളൂ.
7: ചിറകുടിഞ്ഞ കിനാവുകൾ എന്ന് വരണം. ചിറകുടിഞ്ഞ കിനാവുകൾ.

0: എല്ലാ ലവ് സ്റ്റോറികളെയും പോലെ നമ്മുടെ സിനിമയ്ക്കും തുടക്കത്തിൽ തന്നെ ഫ്ലാഷ് ബാക്ക് വേണം.
1: എല്ലാ സിനിമയിലും കാണാം പ്രസവ മുറിന്റെ മുക്കൂടെ ഇങ്ങനെ കരുതലാത്തത്, ഇതെന്തിനാണാവോ?
2: വർഷങ്ങളായി മലയാള സിനിമ കണ്ടു ശീലിച്ച, അല്ലെങ്കിൽ നമ്മൾ പ്രേക്ഷകർ കണ്ടു കൈയടിച്ച എല്ലാ സിനിമാ ക്ലീശകളെയും വളരെ രസകരമായി പരിഹസിക്കുന്ന ഈ സിനിമ വലിയൊരു സ്വീകാര്യതയാണ് പ്രേക്ഷകരുടെ ഇടയിൽ നേടിയെടുത്തത്. തങ്ങൾ ഇത്രയും കാലം കണ്ടുകൊണ്ടിരുന്ന സ്ഥിരം സിനിമാ ഫോർമുലകളെ ഇത്രയും നർമ്മത്തിൽ ചാലിച്ച് സ്ക്രീനിൽ കണ്ടപ്പോൾ പ്രേക്ഷകർ അത് ചിരിയോടെയും കൈയടിയോടെയുമാണ് വരവേറ്റത്. ഒരു നവാഗത സംവിധായകന്റെ പരീക്ഷണം എന്ന നിലയിലും മലയാളത്തിലെ ആദ്യ സ്പൂഫ് എന്ന നിലയിലും ചിരകൊടിഞ്ഞ കിനാവുകൾ തിയേറ്ററുകളിൽ വലിയൊരു ചിരിപുരം തന്നെയാണ് തീർത്തത്.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം
1: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് വുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടി ഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടി ഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
4: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാധ്യമ ലോകത്ത് ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ ഫ്ലവേഴ്സ് അക്കാദമിയുടെ കൊട്ടാരക്കര കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻസിൽ ജേർണലിസം കോഴ്സുകളിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. 6 മാസത്തെ PG ഡിപ്ലോമ കോഴ്സുകൾ, ലൈവ് റിപ്പോർട്ടിംഗ്, ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ് എന്നിവ കുറഞ്ഞ ഫീസിൽ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം.
2: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111.
3: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand-inu Sameepam, Pulaman, Kottarakara.

0: ഇനി ചിറകൊടിഞ്ഞ കിനാവുകൾ എന്ന സിനിമയുടെ കഥയിലേക്ക് പോകാം. സിനിമ തുടങ്ങുന്നത് തന്നെ അംബുജാക്ഷൻ തന്റെ ചിറകൊടിഞ്ഞ കിനാവുകൾ എന്ന നോവൽ ഒരു സിനിമയാക്കാൻ വേണ്ടി ഒരു സംവിധായകനെയും നിർമ്മാതാവിനെയും കണ്ടുമുട്ടുന്നിടത്താണ്. അംബുജാക്ഷൻ തന്റെ കഥ അവർക്ക് മുന്നിൽ വിവരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പ്രേക്ഷകരും ആ കഥയ്ക്കുള്ളിലേക്ക് സഞ്ചരിക്കുകയാണ്.
1: ഇത് ഈ സിനിമയിലെ നായകന്റെ അല്ല, നായികയുടെ ജനനമാണ്.
2: ആൺകുഞ്ഞ
3: അല്ല, പെൺകുഞ്ഞ.
2: പിടിക്ക്.
3: കുഞ്ഞിനിപ്പൊ എന്താ ഒരു പേരിടുക? അടൂർ ഗോപാലകൃഷ്ണ സാറ് പറഞ്ഞതുപോലെ മലയാളിത്വമുള്ള ഒരു പേര് വേണം. സുമതി.
0: പഴയകാല മലയാള സിനിമകളെ പോലെ അതിദാരുണമായ പശ്ചാത്തല സംഗീതത്തോടെയാണ് കഥ തുടങ്ങുന്നത്. നായകൻ ഒരു തയ്യൽക്കാരനാണ്. വലിയ ഡയലോഗുകൾ പറയുന്ന എന്നാൽ ദാരിദ്ര്യം നിറഞ്ഞ ഒരു സാധാരണക്കാരൻ. അവൻ സുമതി എന്ന പെൺകുട്ടിയുമായി കടുത്ത പ്രണയത്തിലാണ്. സുമതിയാകട്ടെ പഴയകാല സിനിമകളിലെ നായികമാരെ പോലെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന, സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത ഒരു കഥാപാത്രമാണ്. ഇവരുടെ പ്രണയത്തിന് വില്ലനായി നിൽക്കുന്നത് സുമതിയുടെ അച്ഛനായ വിറകുവെട്ടുകാരനാണ്.
1: സിനിമയിലായതുകൊണ്ട് വരിക്കാശ്ശേരി മനയിലാവണം വിറകുവെട്ടുകാരൻ താമസിക്കേണ്ടത്.
4: ചൊവ്വാദോഷം, വിഘ്നങ്ങളുടെ ചക്രവ്യൂഹാണ്. ഹേമദ്രുമയോഗം, സപ്തമത്തിൽ പാപൻ, ചൊവ്വയിൽ മംഗളയാൻ. കല്യാണം നീട്ടിക്കൊണ്ടുപോവാൻ പാടില്ലാന്ന് ഈ നടപ്പ് 19 വയസ്സിൽ തന്നെ വേണമെന്നാണ് പ്രശ്നത്തിൽ കാണുന്നത്.
5: പ്രശ്നമായല്ലോ.
4: 19 വയസ്സിൽ നടന്നില്ലാച്ചാൽ പിന്നെ 32 നടക്കൂ. ജ്യോതിഷം ശാസ്ത്രമാണ്, ദൈവദത്തമായിട്ടുള്ള ശാസ്ത്രം.
0: പണക്കാരനായ ഒരാൾക്ക് മാത്രമേ തന്റെ മകളെ വിവാഹം ചെയ്ത് കൊടുക്കൂ എന്ന വാശിയിലാണ് അദ്ദേഹം. ഇതിനിടയിലാണ് യു കെയിൽ നിന്നും ഗൾഫിൽ നിന്നും ഒക്കെ വരുന്ന സ്ഥിരം പണക്കാരനായ വില്ലൻ കഥാപാത്രത്തെ പോലെ ഒരു യു കെക്കാരൻ കടന്നു വരുന്നത്. സുമതിയെ യു കെക്കാരന് വിവാഹം ചെയ്ത് കൊടുക്കാൻ അച്ഛൻ തീരുമാനിക്കുന്നു. ഇവിടെ നമ്മുടെ തയ്യൽക്കാരൻ ഒരു പ്രതിജ്ഞ എടുക്കുന്നു, താനും വലിയൊരു പണക്കാരനായി തിരികെ വരുമെന്ന്.
6: ബ്രോ, നീ ഇവിടെ, അതും വെറും ഒരു തയ്യൽക്കാരനായി.
7: ആളെ വേണ്ടത്ര മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അഹമ്മദാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലെ ഏറ്റവും മിടുക്കനായ സ്റ്റുഡന്റ്, ടൈം മാഗസിന്റെ യങ് ടാലന്റ് ഓഫ് ദ മില്ലേനിയം, നാഷണൽ ജിയോഗ്രാഫിക് മാഗസിന്റെ 50 മസ്റ്റ് മീറ്റ് പേഴ്സണാലിറ്റീസിലെ ഏഷ്യയിൽ നിന്നുള്ള ഏകയാൾ, കൂടാതെ 5 ഫോറിൻ കൺട്രീസിന്റെ ദേശീയ പതാക തയ്ച്ചു കൊടുത്തയാൾ. 10 തനി രാവണൻ.
0: അങ്ങനെ പഴയ സിനിമകളിലെ നായകന്മാർ ഒരൊറ്റ ഗാനം കൊണ്ട് കോടീശ്വരന്മാരാകുന്നത് പോലെ നമ്മുടെ തയ്യൽക്കാരനും അത്ഭുതകരമായി പണക്കാരനായി മാറുന്നു. എന്നാൽ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ കഥയിൽ വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കുകയാണ്. അംബുജാക്ഷൻ എഴുതി വെച്ച കഥയിലെ യുക്തിയില്ലായ്മ സംവിധായകനും നിർമ്മാതാവും ചോദ്യം ചെയ്യുന്നതോടെ കഥ എങ്ങനെ അവസാനിപ്പിക്കണം എന്നറിയാതെ അംബുജാക്ഷൻ കുഴയുന്നു. ഒടുവിൽ എല്ലാ സിനിമാ ക്ലീശകളെയും പൊളിച്ചടക്കിക്കൊണ്ട് നായകനും നായികയും വില്ലനും ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ സ്ഥിരം അഭിനയ ശൈലിയിൽ നിന്നും പുറത്തു കടന്ന് യഥാർത്ഥ ലൈഫിലേക്ക് മടങ്ങുന്ന വളരെ രസകരവും അപ്രതീക്ഷിതവുമായ ഒരു ക്ലൈമാക്സിലൂടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. തുടക്കം മുതൽ ഒടുക്കമേറി മലയാള സിനിമയിലെ അറുബോറ ശീലങ്ങളെ മുഴുവൻ ഈ കഥയിലൂടെ സംവിധായകൻ പൊളിച്ചെടുക്കുന്നുണ്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മ ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മ ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90. ഇനി ആകാശവാണി വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. ന്യൂസിലൻഡ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. വയനാട്ടിൽ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ അഞ്ചംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമി ഫൈനൽ യോഗ്യതയ്ക്കായി നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലന്റിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ന്യൂസിലന്റിലെ ഇന്ത്യൻ സമൂഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ ശക്തമായ സ്തംഭമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓക്ലാന്റിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ന്യൂസിലന്റ് ബന്ധം പരസ്പര സൌഹൃദത്തിലും പൊതുവായ മൂല്യങ്ങളിലും അധിഷ്ഠിതമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 10,000-ത്തിലധികം ഇന്ത്യൻ പ്രവാസികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ന്യൂസിലന്റ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. കപ്പൽ നിർമ്മാണ രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയുടെ പ്രതീകമാണ് മഹേന്ദ്രഗിരിയെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു. വ്യോമ ഉപരിതല അന്തർവാഹിനി ഭീഷണികളെ ഒരുപോലെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഈ യുദ്ധക്കപ്പൽ ഇന്ത്യൻ സമുദ്രമേഖലയിലെ രാജ്യത്തിന്റെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കും. പ്രോജക്ട് 17A പദ്ധതിക്ക് കീഴിൽ നാവികസേനയുടെ ഭാഗമാകുന്ന 6-ാമത്തെ തദ്ദേശീയ യുദ്ധക്കപ്പലാണ് ഇത്. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ അഞ്ചംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ ഡോ CP രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ വിഷ്ണുദാസ്, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ P പുകഴേന്തി, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി അദീല അബ്ദുള്ള എന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ. ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി ജീവൻ ബാബു കെ ആണ് കൺവീനർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പാരിസ്ഥിതിക അനുമതികൾ വിലയിരുത്തൽ, സുരക്ഷാ വീഴ്ചകൾ, കരാർ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ എന്നിവ സമിതി പരിശോധിക്കും. അന്വേഷണം പൂർത്തിയാക്കി 1 മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം മണ്ണിടിച്ചിൽ പ്രദേശങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി AP അനിൽകുമാർ. ദുരന്ത ബാധിത പ്രദേശങ്ങളും ക്യാമ്പുകളും സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എറണാകുളം പ്രസ് ക്ലബ്ബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം 15 മുതൽ നവീകരിച്ച പോലീസ് സേനയാകും സംസ്ഥാനത്തുണ്ടാവുകയെന്നും പോലീസിനെക്കുറിച്ചുള്ള പരാതികൾ പരിഹരിക്കാൻ പുതിയ സംവിധാനം വരുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 8 വരെ 6,632 പേരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം അറിയിച്ചു.
1: പോലീസിന്റെ സ്വഭാവത്തിലും പ്രവർത്തനത്തിലും ഒരു കാര്യക്ഷമത, അക്കൌണ്ടബിലിറ്റി ഉറപ്പുവരുത്തുകയും പീപ്പിൾ ഫ്രണ്ട്ലി ആക്കി കേരള പോലീസിനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ദൌത്യമാണ് ഇപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് ക്രൈമിന്റെ രൂപം തന്നെ മാറിയിരിക്കുകയാണ്. അപ്പൊ അതിനെ നേരിടാൻ തക്ക നിലയിലുള്ള സംവിധാനമായിരിക്കും കേരള പോലീസ് ഇനി ഉണ്ടാകുന്നത്.
0: കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ വെസൽ നാളെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. റോറോയിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരായാത്ര പദ്ധതിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. വാഹനങ്ങളില്ലാതെ വരുന്ന സ്ത്രീകൾക്കാണ് സൌജന്യ യാത്ര അനുവദിക്കുക. കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മാണം പൂർത്തിയായ റോറോ വെസലിൽ 14 ട്രക്കുകൾക്കും 12 കാറുകൾക്കും 50 യാത്രക്കാർക്കും യാത്ര ചെയ്യാൻ സൌകര്യമുണ്ടാകും. സർക്കാർ ഫണ്ടിനു പുറമെ CSR ഫണ്ട് ഉപയോഗിച്ചും സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യവകുപ്പ് സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മെഡിക്കൽ കോളേജുകളിലും രോഗികൾക്ക് കിടക്ക ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് ഡോക്ടർമാരുടെ സേവനം ക്രമപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു.
2: CHSന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഒഴിഞ്ഞ വാർഡുകളുണ്ടെങ്കിൽ അത് മെഡിക്കൽ കോളേജിനായിട്ട് ഉപയോഗിക്കും. സർക്കാർ ഫണ്ടിന് പുറമെ CSR ഫണ്ടുകൾ ഉപയോഗിച്ച് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കും. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നിയോഗിക്കുമ്പോൾ സ്പെഷ്യലിസ്റ്റ് സൗകര്യങ്ങളുള്ള ആശുപത്രിയിൽ മാത്രമാക്കുകയാണ്. ഒരു സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ആ ഡോക്ടർക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ആശുപത്രിയിൽ അദ്ദേഹത്തിന് നിയോഗിക്കും.
0: സംസ്ഥാനത്തെ 100 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ വേരിഫിക്കേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കൂത്താട്ടുകുളം മുനിസിപ്പൽ ടൌൺഹാളിൽ വേരിഫിക്കേഷൻ ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ലീഗൽ മെട്രോളജി വകുപ്പ് ജൂലൈ മുതൽ എല്ലാ ജില്ലകളിലും വേരിഫിക്കേഷൻ ക്യാമ്പുകൾ നടപ്പാക്കുന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. സംസ്ഥാനത്ത് ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മൂന്നാർ മലനിരകളിൽ വീണ്ടും നീലക്കുറിഞ്ഞി വസന്തമെത്തുന്നു. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞികളാണ് ഇത്തവണ ചൊക്രമുടി, മീശപ്പുലിമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിരുന്നിനെത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: ചൊക്രമുടി മലനിരകളിൽ ഇതിനകം തന്നെ ചിലയിടങ്ങളിൽ കുറിഞ്ഞികൾ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളോടെ ഈ മലനിരകൾ പൂർണ്ണമായും നീലക്കടലായി മാറുമെന്നാണ് പ്രതീക്ഷ. ഇരവികുളം ദേശീയോദ്യാനത്തിന് പുറത്തുള്ള സംരക്ഷിതമല്ലാത്ത പ്രദേശങ്ങളായതിനാൽ ഈ മേഖലകളിൽ സന്ദർശകർക്കായി പ്രത്യേക സുരക്ഷ ഉറപ്പാക്കും. വിനോദസഞ്ചാരികളുടെ ബാഹുല്യം നിയന്ത്രിക്കുന്നതിനായി മൊബൈൽ ആപ്പ് വഴി സ്ലോട്ട് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും. പരിസ്ഥിതി ലോല പ്രദേശമായ മീശപ്പുലിമലയുടെ സംരക്ഷണത്തിനായി സന്ദർശകർക്കും വാഹനങ്ങൾക്കും നിയന്ത്രണമുണ്ടാകും. വനംവകുപ്പും ടൂറിസം വകുപ്പും ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചാണ് വിപുലമായ ഒരുക്കങ്ങൾ നടത്തുന്നത്.
0: ഓണക്കാലത്തെ യാത്രാ തിരക്ക് കുറയ്ക്കാൻ റെയിൽവേ 3 പ്രത്യേക സർവീസുകൾ കൂടി അനുവദിച്ചു. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മംഗളൂരുവിലേക്കും ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്കും ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുമാണ് ട്രെയിനുകൾ അനുവദിച്ചത്. ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്ക് ഓഗസ്റ്റ് 13 മുതൽ സെപ്റ്റംബർ 5 വരെ വ്യാഴം ശനി ദിവസങ്ങളിലാണ് സർവീസ്. വെള്ളി ഞായർ ദിവസങ്ങളിലാണ് മടക്കയാത്ര. ടിക്കറ്റുകൾ ഇന്നു മുതൽ ബുക്ക് ചെയ്യാം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമിഫൈനൽ യോഗ്യത നേടാനുള്ള നിർണായക ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. മിയാമി സ്റ്റേഡിയത്തിൽ നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 തുടങ്ങും. നാളെ രാവിലെ 6:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന സ്വിറ്റ്സർലൻഡുമായി ഏറ്റുമുട്ടും. ഈ മത്സരങ്ങളിലെ വിജയികൾ കൂടി എത്തുന്നതോടെ ലോകകപ്പിന്റെ സെമിഫൈനൽ ചിത്രം വ്യക്തമാകും. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞ് 15 പേർ മരിച്ചതായി ഇന്ത്യൻ എംബസി. 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. 21 പേരെ രക്ഷപ്പെടുത്തിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സംഭവത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. കണ്ണൂർ പയ്യന്നൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ജനകീയ പ്രതിഷേധം. കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ കളിക്കുന്നതിനിടെ വീണ് താടിയിലെ ചെറിയ മുറിവിന് ചികിത്സ തേടിയാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയ്ക്കായി അനസ്തേഷ്യ നൽകിയതോടെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയായിരുന്നു. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച കുട്ടി ഇന്നലെ രാത്രിയാണ് മരിച്ചത്. കേന്ദ്ര സർക്കാരിന് കീഴിലെ വിവിധ തസ്തികകളിലേക്ക് നേരിട്ടുള്ള നിയമനത്തിന് UPSC അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 31 വരെ അപേക്ഷ സമർപ്പിക്കാം. വിശദവിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റായ UPSC.gov.in പരിശോധിക്കാം. സംസ്ഥാന കർഷക അവാർഡുകൾക്കായുള്ള അപേക്ഷകൾ ഈ മാസം 13 വരെ ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ സമർപ്പിക്കാം. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് ഉൾപ്പെടെ 38 വിഭാഗങ്ങളിലായാണ് പുരസ്കാരം. വള്ളംകളി ഉൾപ്പെടെയുള്ള പൊതു ഉത്സവ പരിപാടികളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കി വിപുലമാക്കണമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. ഇതിലൂടെ ലഹരി പോലുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്നും യുവതലമുറയെ വഴിതിരിച്ചുവിടാൻ സാധിക്കുമെന്നും അവർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂസിലന്റ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. വയനാട്ടിൽ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമിഫൈനൽ യോഗ്യതയ്ക്കായി നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും.
5: You are listening to Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ചിറകൊടിഞ്ഞ കിനാവുകൾ എന്ന സിനിമയുടെ സാങ്കേതിക മികവിനെയും അഭിനേതാക്കളുടെ പെർഫോമൻസിനെയും പറ്റി പറയുകയാണെങ്കിൽ ഈ ചിത്രത്തിലെ ഏറ്റവും വലിയ ആകർഷണം അഭിനേതാക്കളുടെ പ്രകടനം തന്നെയാണ്. ചാക്കോച്ചൻ തയ്യൽക്കാരന്റെ നിഷ്കളങ്കതയും യോഗ്യക്കാരന്റെ അമിത അഭിനയവും വളരെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തു.
1: സ്കോട്ട്ലൻഡ് യാർഡിലെ സമർത്ഥനായ ഇൻസ്പെക്ടർ കേറ്റ് വിൻസ്ലെറ്റിനെയും വിക്ടോറിയ ബെക്കാമിനെയും ഡെയിലി കാണുന്ന ഒരു ന്യൂജൻ ബാഡി. അങ്ങനെയുള്ള എനിക്ക് ഈ കുഗ്രാമത്തിൽ നിന്നും ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടില്ല എന്നായിരുന്നു വിചാരിച്ചത്. അങ്ങനെ വിചാരിച്ചതിൽ ഐ എം എക്സ്ട്രീംലി സോറി. ഈ ഫേസ് ഒന്ന് കാണാൻ ഫേസ്ബുക്കിലെ എല്ലാ സുമിതിമാരെയും ഞാൻ സെർച്ച് ചെയ്തു. 22FK ടെസയുടെ ഫോട്ടോ ആണല്ലേ പ്രൊഫൈൽ പിക് ആയിട്ടിരിക്കുന്നത്.
2: എനിക്കൊരു കാര്യം പറ,
1: ഐ നോ ആക്ച്വലി ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു.
0: ഒരു സ്പൂഫ് സിനിമയിൽ അഭിനയിക്കുമ്പോൾ അത് വെറുമൊരു മിമിക്രയായി മാറാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ വെല്ലുവിളിയെ റീമ കല്ലിങ്കൽ ഉൾപ്പെടെയുള്ള എല്ലാ താരങ്ങളും അതിഗംഭീരമായി മറികടന്നു. സുമതി എന്ന കഥാപാത്രത്തിന്റെ അമിത വൈകാരികത പ്രേക്ഷകരിൽ വലിയ ചിരിയാണ് ഉണർത്തിയത്. ജോയി മാത്യുവും ശ്രീനിവാസനും തങ്ങളുടെ റോളുകൾ അതിമനോഹരമാക്കി. ഇനി അണിയറ പ്രവർത്തനയുടെ കാര്യത്തിലേക്ക് വന്നാൽ പ്രവീൺ എസ് ആണ് ഈ സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. മലയാള സിനിമയുടെ ചരിത്രം മുഴുവൻ പഠിച്ചിട്ടാണ് അദ്ദേഹം ഈ സ്പൂഫ് തിരക്കഥ എഴുതിയിരിക്കുന്നത്.
3: സുമതി 3 തവണ തയ്യൽ കടയുടെ കഥയിൽ മുട്ടുന്നു. 1, രണ്ടാം തവണയും മുട്ടുന്നു. 3rd time മുട്ടുന്നു.
2: എന്താ അംബുജാക്ഷ ഇത്? കഥ തോർക്ക എത്ര താമസം? എന്തൊരു മഴയത്! അയ്യോ, കറണ്ടുമില്ല. ആ സ്റ്റെപ്പ് മൊത്തം കയറണം. അതിന്റെ കൂടെയാണ് പേടിപ്പിക്കുന്ന ഇടിയും വേണ്ട.
0: സിനു സിദ്ധാർത്ഥന്റെ ക്യാമറ പഴയകാല സിനിമകളുടെ ദൃശ്യഭംഗി അതേപടി ഒപ്പിയെടുക്കുന്നതിൽ വിജയിച്ചു. ഇനി സിനിമയുടെ ജീവൻ എന്ന് പറയുന്നത് ദീപക് ദേവ് ഒരുക്കിയ സംഗീതമാണ്. ഗൗരവമുള്ള രംഗങ്ങൾക്ക് വളരെ നാടകീയമായ സംഗീതം നൽകിക്കൊണ്ട് അദ്ദേഹം ആ രംഗങ്ങളെ കൂടുതൽ ഹാസ്യവൽക്കരിച്ചു. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ വളരെ വലിയൊരു ബഡ്ജറ്റിലെടുത്ത സിനിമയാണിത്. ഒരു ശരാശരി ബഡ്ജറ്റിൽ നിർമ്മിച്ച് തിയേറ്റേഴ്സിൽ മുടക്കുമതിലും സാമാന്യം നല്ലൊരു ലാഭവും ഈ സിനിമ നേടി. വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടില്ലെങ്കിലും കളക്ഷന്റെ കാര്യത്തിൽ നിർമ്മാതാവിന് ഈ സിനിമ ഒരു നഷ്ടമുണ്ടാക്കിയില്ല. എല്ലാത്തിനുപരി പിന്നീട് ടെലിവിഷനിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലും വന്നപ്പോൾ ഇതൊരു കൾട്ട് ക്ലാസിക്കായി മാറുകയും ചെയ്തു. സിനിമയെ ഗൗരവമായി കാണുന്നവരും സിനിമയിലെ ക്ലേശകളെ കളിയാക്കാൻ ഇഷ്ടപ്പെടുന്നവരും ഒരുപോലെ നെഞ്ചിലേറ്റിയ ഈ സിനിമ മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച ഒരു പരീക്ഷണം തന്നെയാണ്.
3: കല്യാണം, പാലുകാച്ചൽ, പാലുകാച്ചൽ, കല്യാണം, രണ്ടും ഇടവിട്ടിടവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കണം. കാച്ചിയ പാലിൽ എൻഡോൾ സൾഫാൻ കലക്കി കുടിച്ച് തയ്യൽക്കാരൻ പിടയുകയാണ്, പിടയുകയാണ്.
0: അപ്പൊ എന്തായാലും ചിറകൊടിഞ്ഞ കിനാവുകൾ എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ക്ലാബോർഡിലൂടെ കേട്ടത്. സോ ക്ലാബോർഡിന്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലെ മറ്റൊരു സിനിമയും സിനിമ വിശേഷവുമായിട്ട് അടുത്ത ക്ലാബോർഡിൽ ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: இந்த ட்ராக் எடுத்து மாட்டாமலா ஒளிச்சேர்த்தே ட்ராக் மாட்டி
1: മ്യൂസിക് മപ്പാസ് എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 7 മുതൽ 9 വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മുതൽ 12 വരെയും നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

Hello, good evening and welcome to Music Mappas with me. അങ്ങനെ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദാ 7 എന്ന് ടിക് ടിക് അടിച്ചപ്പോഴത്തേക്കും പുതിയ പാട്ടുകളുടെ വിശേഷവുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാണ് കേട്ടോ. സോ ആദ്യം തന്നെ ഒരു അടിപൊളി പാട്ടിനെ പറ്റിയാണ് പറയാനായിട്ടുള്ളത്. അതിനു മുൻപ് ഈ പാട്ട് വരുന്ന സിനിമയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നൊരു സൈബർ ത്രില്ലർ സിനിമ. ഒറ്റ വാക്കില് ഈ സിനിമയെ ഇങ്ങനെ വിശേഷിപ്പിക്കാം. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കും ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് വരുന്നത് ല്ലേ. അങ്ങനെയുള്ള ഒരു സൈബർ ത്രില്ലർ സിനിമയാണ് അച്യുത അവതാരം. ആൻഡ് ഈ സിനിമയിലെ ഒരു പുതുപുത്തൻ പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് നമ്മുടെ മ്യൂസിക് മപ്പാസിലൂടെ.

ശ്രുതി ശിവദാസനാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൈബർ ത്രില്ലർ ജോണറിൽ പെടുന്ന ഈ ഒരു ചിത്രം റെയർ അവഞ്ചേഴ്സിന്റെ ബാനറിൽ രമേശ സി, രുദ്രമൂർത്തി, രാജേഷ് ആർ എന്നിവർ ചേർന്നുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ലോക സിനിമയിലെ ക്വീൻ ഓഫ് ദി നൈറ്റ് എന്ന് പറയുന്ന പാട്ട് മലയാളി പ്രേക്ഷകരെ ഇരു കൈ നീട്ടി സ്വീകരിച്ചതുപോലെ തന്നെ സെയിലർ ഓഫ് പെയിൻ എന്ന പാട്ടും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും എന്നുള്ളതിൽ ഒരു സംശയമില്ല കേട്ടോ. വെൽ നോൺ ഡാൻസർ ആയിട്ടുള്ള ആക്ടർ ആയിട്ടുള്ള മാളവിക നന്ദൻ, അതുപോലെ തന്നെ കാന്താര മൂവിയിൽ അഭിനയിച്ചിട്ടുള്ള അവിനാഷ്, സീമാ ജി നായർ എന്നിവരൊക്കെയാണ് ഈ ഒരു സിനിമയിലെ ശ്രദ്ധേയമായിട്ടുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആൻഡ് നാഷണൽ അവാർഡ് വിന്നർ ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫർ ആനന്ദ് മീനാക്ഷിയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ കേരളത്തിലെ കാസർഗോഡും മറ്റുമൊക്കെ ആയിട്ട് ചിത്രീകരണം പൂർത്തിയായിട്ടുണ്ടായിരുന്ന ഈ ഒരു സിനിമ ഈ ഒരു മാസമാണ് തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്നത്. ഹരീഷ് മോഹനന്റെ വരികൾക്ക് പ്രസന്ന കുമാർ MS ആണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് നൽകിയിട്ടുള്ളത്. സോ എന്തായാലും ഈ ഒരു പാട്ടിനെ പറ്റിയും ഈ ഒരു സിനിമയെ പറ്റിയും ഒക്കെയുള്ള കുട്ടി കുട്ടി ഇൻഫർമേഷൻസ് ഞാൻ തന്നു കഴിഞ്ഞു. ഇനി എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേട്ട് ആസ്വദിക്കാം മ്യൂസിക് മുപ്പാസിലൂടെ. സോ ലെറ്റ്സ് ലിസൺ ടു സെയിലർ ഓഫ് പെയിൻ ഫ്രം ദ മൂവി അച്യുതാവതാരം ഓൺലി ഓൺ ആശ്രയ FM 90.

0: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലുള്ളപ്പോൾ
1: ജെ എം ആർക്കിടെക്ട്സ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
2: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ മഴക്കാലമാണല്ലേ. ഈ മഴക്കാലവും പഞ്ഞമാസവും ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ചിങ്ങമാസം ഇങ്ങ് വരും. ചിങ്ങമാസം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു പാട്ട് വരും അല്ലേ, ചിങ്ങമാസം വന്ന് ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. ഈ പാട്ടിന് മ്യൂസിക് മപ്പാസിൽ എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചാൽ പ്രസക്തിയുണ്ട്, പ്രസക്തി ഉണ്ടെന്നേ അത് പറയാനായിട്ട് പോവാണ്. സോ വെൽക്കം ബാക്ക് ടു മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർജെ ഏലിക്കുട്ടി. ഞാൻ ഇത്രയൊക്കെ കഥ പറഞ്ഞു വന്നത് ഒരു വെഡിങ് പാട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. യെസ്, തിരുവീറും ഐശ്വര്യ രാജേഷും ചേർന്ന് അഭിനയിക്കുന്ന ഓ സുകുമാരി എന്ന സിനിമയിലെ ഒരു വെഡിങ് ആന്തം റിലീസായിട്ടുണ്ട്. ആ പാട്ടാണ് നമ്മള് മ്യൂസിക് മപ്പാസിലൂടെ ഇനി കേൾക്കാനായിട്ട് പോകുന്നത്.

വ്യാധിയുടെ കല്യാണത്തിൽ എന്നാണ് ഈ ഒരു പാട്ട് ടൈറ്റിൽ ചെയ്തിട്ടുള്ളത്. രാജ് പെരിയാർ ലിറിക്സ് പെൻ ചെയ്ത് യദുകൃഷ്ണനാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് കേട്ടോ. ഭരത് മഞ്ജിരാജ് ആണ് ഈ ഒരു പാട്ട് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു മൂവി ഡിറക്ട് ചെയ്തിട്ടുള്ളത് പുതിയൊരു ഡയറക്ടറാണ്. ആൻഡ് ഹിസ് നെയിം ഈസ് ഭരത് ദർശൻ. ഗംഗാ എന്റർടൈൻമെന്റ്സിന്റെ ബാനറില് മഹേശ്വര റെഡ്ഡി മൂലിയാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഗംഗാ എന്റർടൈൻമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്കൻഡ് മൂവി കൂടിയാണ് കേട്ടോ ഓ സുകുമാരി എന്നുള്ളത്. കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഓ സുകുമാരി എന്ന സിനിമയിലെ ടൈറ്റിൽ സോങ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അതിനുശേഷമാണ് ഇതാ ഈ ഒരു സിനിമയിലെ സെക്കൻഡ് സോങ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കല്യാണ ആഘോഷത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ഒരു പാട്ട് റിലീസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. തിരുവീർ അവതരിപ്പിക്കുന്ന യാദഗിരി എന്ന നായകന്റെയും ഐശ്വര്യ രാജേഷ് അവതരിപ്പിക്കുന്ന ദാമിനി എന്ന കഥാപാത്രത്തിന്റെയും കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് ഈ ഒരു പാട്ട് ഒരുക്കിയിട്ടുള്ളത്. സോ ഈ ഒരു പാട്ടിന്റെ ലിറിക്കൽ വീഡിയോ ആണ് ഇപ്പോൾ റിലീസ്ഡ് ആയിട്ടുള്ളത്. സോ എന്തായാലും നെക്സ്റ്റ് വെഡിങ് സീസണില് ഒരു താരമാവാനായിട്ട് പോകുന്ന വെഡിങ് ആന്തം ഓ സുകുമാരിയിലെ യാദിയുടെ കല്യാണത്തിൽ എന്ന പാട്ട് കേൾക്കാം. മ്യൂസിക് ബോപ്പാസിലൂടെ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വൈഎസ് ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
3: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള വൈഎസ് അടുത്തുണ്ട്.
1: വൈഎസ് ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
3: വൈഎസ് ഉള്ളപ്പോൾ വൈവറി.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

ധീര സിനിമ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തു. ആ സിനിമയിലെ പാട്ടാണ് നമ്മൾ ഇനി മ്യൂസിക് മുപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു മ്യൂസിക് മുപ്പാസ് വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞതിൽ നിന്ന് വെച്ച ആ ഒരു സിനിമ ഏതാണെന്നുള്ള ഒരു ചെറിയ ഹിന്റ് നിങ്ങൾക്ക് കിട്ടി കാണും. യെസ്, ഐ എം ടോക്കിംഗ് അബൌട്ട് ഐ നോബഡി. പൃഥ്വിരാജ് പാർവതി തിരുവോത് കോമ്പിനേഷനിൽ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത അടിപൊളി സൂപ്പർ ഡ്യൂപ്പർ മൂവിയാണ് ഐ നോബഡി. ഈ സിനിമയിലെ ദി വെരി ഫസ്റ്റ് സോങ് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാട്ടിനെ കുറിച്ചാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത്. ആൻഡ് ദിസ് സോങ് ഈസ് ടൈറ്റിൽ ആസ്

നമ്മുടെ കൊച്ചി ലുലു മാൾ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന ഒരു പരിപാടിയിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പൊ നമ്മുടെ മലയാള സിനിമയിലെ ട്രെൻഡ് സെറ്റർ മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള ജേക്സ് ബിജോയിയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ജേക്സ് ബിജോയി പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ ഇറങ്ങിയിട്ടുള്ള സിനിമ എന്ന പ്രത്യേകതയും ഐ നോബഡി എന്ന ഈ ഒരു മൂവിക്കുണ്ട് കേട്ടോ. ഈ ഒരു മൂവിയിലെ ടോട്ടലി 8 പാട്ടുകളാണുള്ളത്. നമ്മുടെ ബോളിവുഡിലെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമകളിൽ ഒന്നായ ദുരന്തർ സിനിമയില് പാട്ട് പാടിയിട്ടുള്ള സുധീർ, യധുവംശി, റാപ് സിംഗർ, ബിജോർസൺ, സിമ്രാൻ കൗർ എന്നിവർ ചേർന്നാണ് ആൻതം ഓഫ് നോബഡി എന്ന ഈ ഒരു പാട്ടിന് ശബ്ദം നൽകിയിട്ടുള്ളത്. സിദ് കൗശലാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. സജ്ജേ കബ എന്ന് പറയുന്നത് പഞ്ചാബി വാക്കുകളാണ്. ആൻഡ് ഇതിന്റെ ഒരു മലയാള അർത്ഥം എന്താണെന്ന് നമ്മളിങ്ങനെ ആലോചിക്കുവാണെങ്കിൽ വലത്തും ഇടത്തും എന്നാണ് ഇതിന്റെ ഒരു മീനിങ് വരുന്നത്. പഞ്ചാബിയിലെ സജ്ജ എന്നാൽ വലത് ഭാഗമെന്നും കബ് എന്നാൽ ഇടത് ഭാഗമെന്നുമാണ് അർത്ഥമാക്കുന്നത്. സോ ലാസ്റ്റ് വീക്കിൽ ഈ ഒരു മൂവിയുടെ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഗംഭീര അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ കഴിഞ്ഞ ദിവസം ഈ സിനിമ റിലീസ് ചെയ്തിട്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് ഈ ഒരു സിനിമയെ പറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബാങ്ക് മോഷണത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു ഹെയ്സ്റ്റ് ജോണറിലുള്ള ഒരു സിനിമയാകും മൈ നോപ്പടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. റോഷാക്ക്, ഇബ്ലീസ് എന്ന മൂവികൾക്കൊക്കെ ശേഷം സമീർ അബ്ദുള്ളയാണ് ഐ നോബഡി എന്ന ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള രചന നിർവഹിച്ചിട്ടുള്ളത് കേട്ടോ. ആൻഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതുവരെ നമ്മുടെ മലയാള സിനിമയിൽ കാണാത്ത തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു മേക്കിംഗ് ആണ് ഈ ഒരു സിനിമയിൽ കണ്ടിട്ടുള്ളത് എന്നാണ് കേട്ടോ പറയുന്നത്. ഹക്കീം ഷാജഹാൻ, അശോകൻ, വിജയരാഘവൻ, മധുപാൽ, ശങ്കർ രാമകൃഷ്ണൻ, നക്ഷത്ര, ഐറ തുടങ്ങിയൊരു വലിയ താരനിര തന്നെ ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. സോ എന്തായാലും ട്രെൻഡ് സെറ്റർ മ്യൂസിക് കമ്പോസർ ജേക്സ് ബിജോയ് കമ്പോസ് ചെയ്തിരിക്കുന്ന ഐ നോബഡിയിലെ ആന്തപോ നോബഡി സജ്ജേ കപേ എന്ന പാട്ട് നമുക്ക് കേൾക്കാം നമ്മുടെ മ്യൂസിക് മെമ്പേഴ്സിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

എം എ നിഷാദ് രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ള സിനിമയാണ് ലഴക്ക് എന്നത്. ആൻഡ് ഈ സിനിമയിലെ കാട്ടിലെ കൊമ്പൻ എന്ന് പറയുന്ന പാട്ടാണ് കേട്ടോ റിലീസ് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മനു മഞ്ജിത്താണ് ഈ ഒരു പാട്ട് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെൻ ചെയ്തിട്ടുള്ളത്. മിനേഷ് തമ്പാന്റേതാണ് മ്യൂസിക്. സുദീപ് കുമാർ, നസീർ മിന്നലെ, എം എ നിഷാദ് എന്നിവർ ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. മനുഷ്യനും മൃഗങ്ങളുമായിട്ടുള്ള സംഘർഷത്തിന്റെ കഥ പറയുന്ന സിനിമയാണ് ലഴക്ക്. പതിയിരിക്കുക എന്നർത്ഥമുള്ള ഈ ഒരു മൂവി ടൈറ്റില് എല്ലാവരുടെ ഇടയിൽ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കേരള ടാക്കീസിന്റെ ബാനറിൽ ആർ ഹരികുമാർ അവതരിപ്പിക്കുന്ന ചിത്രമാണ് ലഴക്ക് എന്നുള്ളത്. ആൻഡ് ഈ മാസമാണ് ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്നത് കേട്ടോ. പക്ഷെ തിയേറ്റർ റിലീസിന് മുൻപ് തന്നെ ഈ ഒരു സിനിമ ഡിഫറെന്റ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ഇടം നേടി കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ്. സിലോൺ കർണാടക ചലച്ചിത്രോത്സവങ്ങളിലൊക്കെ എം എ നിഷാദിന് മികച്ച നടനുള്ള പുരസ്കാരം ഈ ഒരു സിനിമ നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മധ്യപ്രദേശ് വിന്ധ്യ ചലച്ചിത്രോത്സവത്തിലെ ടി ജി രവി മികച്ച സഹനടനായിട്ടും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സിനിമയിലൂടെ. സൈജു കുറുപ്പ്, അജു വർഗീസ്, പ്രശാന്ത് അലക്സാണ്ടർ, ടി ജി രവി, അനുമോൾ, മഞ്ജു പിള്ള, സരിത, ജാഫർ ഇടുക്കി, സുധീർ കരമന, പ്രശാന്ത് മുരളി എന്നിങ്ങനെ ഒരുപാട് നടീനടന്മാര് ഈ ഒരു സിനിമയില് വിവിധ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. സോ എന്തായാലും നമുക്ക് ലഴക്ക് എന്ന മൂവിയിലെ കാട്ടിലെ കൊമ്പൻ എന്ന പാട്ട് കേൾക്കാം മ്യൂസിക് മുംപാസിലൂടെ. ഇതുപോലെ ഒരുപാട് നല്ല നല്ല പാട്ടുകളൊക്കെ വഴിയെ വഴിയെ വരുന്നുണ്ട്. സോ എങ്ങും പോകണ്ട, കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: Yes, we are back on Music Mappas with me, RJ Elikuti. ഒരു വലിയ ടോക്കായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന ഒരു സിനിമയെ പറ്റിയും ആ സിനിമയിലെ ഒരു പാട്ടിനെ പറ്റിയാണ് കേട്ടോ ഇനി പറയാനായിട്ട് പോകുന്നത്. വലിയ ടോക്കായിട്ട് മാറി എന്ന് പറയുമ്പോഴത്തേക്കും അതേതാണ് അത്ര ഗംഭീരമായിട്ടുള്ള ആ ഒരു സിനിമ എന്ന് നിങ്ങൾ അങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു ഹിന്റ് പറയാം. ഗീതു മോഹൻദാസിന്റെ സംവിധാനത്തില് യശ് നായകനായ ചിത്രം. ഇപ്പൊ തന്നെ ആ ഒരു സിനിമയുടെ പേര് മനസ്സിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നല്ലേ, യെസ് ടോക്സിക്. ആ സിനിമയിലെ ഒരു പുത്തു പുത്തൻ പാട്ട് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാട്ടാണ് നമ്മൾ ഇനി നമ്മുടെ മ്യൂസിക് മപ്പാസോടെ കേൾക്കാനായിട്ട് പോകുന്നത് കേട്ടോ.
1: Music Mappa.

ടോക്സിക് എ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ ആപ്സി എന്നാണ് ഈ ഒരു സിനിമയുടെ മുഴുവൻ പേര്. ആൻഡ് തബാഹി എന്ന് പേരിട്ടിരിക്കുന്ന പാട്ടാണ് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോ സോങ്ങില് യഷിന്റെയും കിയാര അദ്വാനിയുടെയും തീവ്രമായിട്ടുള്ള പ്രണയ രംഗങ്ങളാണ് കേട്ടോ ഉള്ളത്. സി മ്യൂസിക് കമ്പനിയാണ് ഈ ഒരു പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യഷും കിയാരയും തമ്മിലുള്ള മികച്ച കെമിസ്ട്രിയാണ് ഈ ഒരു പാട്ടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വിഖ്യാത പേർഷ്യൻ കവി റൂമിയുടെ പ്രശസ്തമായിട്ടുള്ള വരികളോടുകൂടിയിട്ടാണ് ഈ ഒരു പാട്ട് തുടങ്ങുന്നത്. ഒരു റെട്രോ

ഗീതു മോഹൻദാസും ചേർന്നുകൊണ്ടാണ് ഈ ടോക്സിക്കിന്റെ തിരക്കഥ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. യഷ്യ, കിയാര, അദ്വാനി, നയൻതാര, താര സുതാര്യ എന്നിവർക്കൊക്കെ പുറമെ രുക്മിണി വസന്ത്, ഹുമ ഖുറേഷി എന്നിവരും ഒക്കെ ഈ ഒരു ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് കേട്ടോ. കന്നഡ, ഇംഗ്ലീഷ് ഭാഷകളിൽ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു സിനിമ മറ്റ് പ്രമുഖ ഇന്ത്യൻ ഭാഷകളിലേക്ക് മൊഴി മാറ്റിയിട്ട് നമുക്ക് കാണാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പൊ എന്തായാലും ഓഗസ്റ്റ് 26 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ഒരു പാൻ ഇന്ത്യൻ റിലീസിനായിട്ട് ഈ ഒരു മൂവി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ആ വലിയ ടോക്കായി മാറിയ ടോക്സിക് എന്ന സിനിമയിലെ തബാഹി എന്ന പാട്ടിന്റെ മലയാളം വെർഷൻ നമുക്ക് മ്യൂസിക് ബപ്പാസിലൂടെ കേൾക്കാം. സ്റ്റേ ട്യൂൺഡ് ടു ആശ്രയ FM 99.9.

0: പൃഥ്വിരാജ് മൂവിയിലെ മറ്റൊരു പാട്ടിനെ പറ്റിയാണ് പറയാനായിട്ടുള്ളത്. ഈ പാട്ടിനൊരു പ്രത്യേകതയുണ്ട്. ട്രെൻഡ് സെറ്റർ മ്യൂസിക് കമ്പോസർ ജേക്സ് വിജോയ് കമ്പോസ് ചെയ്തു എന്നുള്ള ആ ഒരു പ്രത്യേകത അല്ലാട്ടോ. നമ്മുടെ പൃഥ്വിരാജ് സുകുമാരന്റെ മകൾ അലകൃത മേനോൻ പൃഥ്വിരാജ് പാടിയ പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ദിസ് സോങ് ഈസ് ടൈറ്റിൽഡ് ആസ് സർക്കസ്.
1: മ്യൂസിക് മപ്പ.

ഒരു ഇംഗ്ലീഷ് പാട്ടാണ് കേട്ടോ ഇത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അലങ്കൃത ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ആ പാട്ടിന്റെ ലിറിക്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇമോഷൻസും പക്ക ആയിട്ടാണ് കേട്ടോ അലങ്കൃത ഈ ഒരു പാട്ടില് കൊടുത്തിരിക്കുന്നത്. ജേക്സ് ബിജോയി മ്യൂസിക് കമ്പോസ് ചെയ്തപ്പോ ഈ പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് ഇസ് പെൻ ടു ബൈ ദി വൺ ആൻഡ് ഓൺലി സെവ ടോമി. കോറസ് പോർഷൻ പാടിയിട്ടുള്ളത് റിയ അന്ന റോയ്, അരുണ, മേരി ജോർജ്, മോസസ് ടോബി എന്നിവർ ചേർന്നുകൊണ്ടിട്ടാണ്. സോ ഈ ഒരു പാട്ടിന്റെ ലിറിക്കൽ വീഡിയോ ആണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോയില് അലങ്കൃത പാടുന്നതും പൃഥ്വിയും അതുപോലെ തന്നെ സുപ്രിയ മേനോനും ഒക്കെ അലങ്കൃതിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലത്തെ ഒരു വീഡിയോ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ്. ആൻഡ് ഈ ഒരു പാട്ടിന്റെ കമന്റ് സെക്ഷൻ ഒക്കെ നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ എല്ലാവരും അല്ലിമോളുടെ വോയിസിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കമന്റുകളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഒരു ബില്ലി ഐലിഷ് ടച്ച് ഉണ്ട് എന്നൊക്കെയാണ് കേട്ടോ പലരും ഈ ഒരു പാട്ട് കേട്ടതിന് ശേഷം കമന്റ് ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും അല്ലിമോളുടെ ഒരു അരങ്ങേറ്റം ഒരു ഗംഭീരമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. സോ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ഐ നോപ്പട്ടി എന്ന മൂവിയിലെ അലങ്കൃത കുട്ടി പാടിയിരിക്കുന്ന സർക്കസ് എന്ന പാട്ട് നമുക്ക് കേൾക്കാം നമ്മുടെ മ്യൂസിക് മപ്പാസ്. ഉടേക്ക് പോലെ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

വിസ്മയ മോഹൻലാൽ അഭിനയിക്കുന്ന തുടക്കം എന്ന മൂവിയിൽ ഒരു പാട്ടാണ് കേട്ടോ ഇത്. ജൂഡ് ആന്റണി ജോസഫ് ആണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ആൻഡ് ദിസ് മൂവി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആന്റണി പെരുമ്പാവൂർ. സോ എന്തായാലും നമ്മുടെ ചിത്രാമ്മ പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് കേട്ടോ ഇത്, തളി രോമലെ എന്നുള്ളത്. ഭയങ്കര രസമായിട്ടാണ് ചിത്രാമ്മ ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ജേക്സ് ബിജോയി ആണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ജിയോ പോളിന്റേതാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ്. സോ എന്തായാലും നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് നമ്മുടെ മ്യൂസിക് മൊബൈൽസിലൂടെ കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: അങ്ങനെ പുത്തൻ പാട്ടുകളൊക്കെ കേട്ട് രസിച്ചിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മ്യൂസിക് മപ്പാസ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. പക്ഷേ ചുമ്മാ ഒരു ടാറ്റ ബൈബൈ പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു പാട്ടോടുകൂടി ടാറ്റ ബൈബൈ പറയാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. സോ ഹിയർ കംസ് എ ബ്യൂട്ടിഫുൾ ട്രാക്ക് ഫ്രം ദി മൂവി വിസ.
1: മ്യൂസിക് മപ്പാസ്.

ഇതൊരു തെലുങ്ക് പാട്ടാണ് കേട്ടോ. ചിങ്കാരി എന്നാണ് ഈ ഒരു പാട്ട് ടൈറ്റിൽ ചെയ്തിട്ടുള്ളത്. ഭയങ്കര രസമുള്ള ഒരു പാട്ടാണ്. കേൾക്കുമ്പോൾ തന്നെ ഒരു സട്ടിൽ ആയിട്ടുള്ള ഒരു ഇമോഷൻ നമുക്ക് തരുന്ന ഒരു പാട്ടാണ്. ആൻഡ് ഈ പാട്ടിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സിംഗർ സിദ് ശ്രീറാം പാടിയിരിക്കുന്ന ഒരു പാട്ടാണ് കേട്ടോ. വിജയ് ബുൽഗാനിനാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. സനാരയാണ് ലിറിക്സ് പെൻ ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ ഒരു സിദ് ശ്രീറാം ടച്ച് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഈ ഒരു പാട്ടിലൂടെ. സോ ഒരു മൂവിയില് മെയിൻ റോളിൽ അഭിനയിച്ചിരിക്കുന്നത് അശോക് ഗല്ല, ശ്രീ ഗൗരി പ്രിയ, രാഹുൽ വിജയ് എന്നിവരൊക്കെ ചേർന്നുകൊണ്ടാണ്. ഉദ്ധവ് പ്രഭു ആണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. നാഗവംശി എസ്, സായി സൗജന്യ എന്നിവർ ചേർന്നുകൊണ്ട് സിതാര എന്റർടൈൻമെന്റ്സ് ആൻഡ് ഫോർച്യൂൺ ഫോർ സിനിമാസിന്റെ ബാനറിലാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും നമുക്ക് വിജയ് ബുൽഗാനിൻ മ്യൂസിക് ചെയ്ത് സനാരയിൽ ലിറിക്സ് എഴുതി ശ്രീ ശ്രീരാമും ലിപ്സിക ഭാഷ്യവും ചേർന്ന് പാടിയിരിക്കുന്ന ചിൻകാരി എന്ന പാട്ട് കേൾക്കാം മ്യൂസിക് മപ്പാസിലൂടെ. ആൻഡ് ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ മ്യൂസിക് മപ്പാസിന്റെ എപ്പിസോഡും ദാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ പുതുപുത്തൻ സിനിമകളിലെ ബ്യൂട്ടിഫുൾ ആയുള്ള ട്രാക്കുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം മ്യൂസിക് മപ്പാസിൽ നെക്സ്റ്റ് വീക്കിൽ. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർഷിയ ലക്കുട്ടി സൈനിങ് ഓഫ്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: തിരക്കിടത്ത്

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ രാത്രിയുടെ നിശബ്ദതയിൽ നമ്മൾ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയെത്ര മുഖങ്ങളാണ് മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അല്ലേ? ഒരുപാട് മോഹങ്ങളോടെ, ഒരിക്കലും പിരിയില്ലെന്ന വാഗ്ദാനങ്ങളോടെ നമ്മൾ ചേർത്ത് പിടിച്ച പല കൈകളും ഇന്ന് നമ്മളോടൊപ്പമില്ല. കാലം വലിയൊരു നദിയാണ്. അതാർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ അങ്ങനെ കുത്തിയൊലിച്ചൊഴുകുകയാണ്. ആ ഒഴുക്കിൽ നമ്മളറിയാതെ നമ്മുടെ വിരൽത്തുമ്പിൽ നിന്നും ഊർന്നുപോയ എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. ഇന്നലകൾ വരെ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമായിരുന്നവർ, നമ്മുടെ ചിരികളിലും കണ്ണുനീരിലും കൂട്ടുനിന്നവർ പെട്ടെന്നൊരു ദിവസം വെറുമൊരു ഓർമ്മ മാത്രമായി മാറുന്നു. നഷ്ടപ്പെട്ടുപോയ ആ മുഖങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ രാത്രിക്ക് വല്ലാത്തൊരു ഭാരമില്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഓർമ്മകളുടെ പുസ്തകത്താളുകൾ മറിക്കുമ്പോൾ ആദ്യമൂടിയെത്തുക നമ്മുടെ ബാല്യകാലവും സ്കൂൾ മുറ്റവും ഒക്കെ തന്നെയാവും. ഒരുമിച്ച് ചുറ്റുപാത്രം പങ്കിട്ടവർ, ചെറിയ പിണക്കങ്ങൾക്ക് ശേഷം വലിയ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചവർ, നമ്മളെന്നും ഇങ്ങനെ ഒന്നിച്ചുണ്ടാകണമെന്ന് കൈകോർത്ത് നടന്നവർ, അവരൊക്കെ ഇന്ന് എവിടെയാണ്? ചിലരുടെയെങ്കിലും പേരുകൾ പോലും ഒരുപക്ഷെ കാലം ഓർമ്മയിൽ നിന്ന് മായിച്ച് കളഞ്ഞിട്ടുണ്ടാവും. വർഷങ്ങൾക്കിപ്പുറം തിരക്കുകൾക്കിടയിൽ എപ്പോഴെങ്കിലും ആ പഴയ പള്ളിക്കൂടത്തിൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ നഷ്ടപ്പെട്ടുപോയ ആ സൗഹൃദങ്ങളുടെ മുഖങ്ങൾ മനസ്സിൽ ഒരു നോവായി മിന്നി മറയാറില്ല. ദൂരങ്ങൾക്കും തിരക്കുകൾക്കുമിടയിൽ എവിടെ വെച്ച് നമ്മൾ അവർക്കും അവർ നമുക്കും വെറും ഓർമ്മകൾ മാത്രമായി മാറി. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാ.

0: ഹലോ.
1: ആ എന്തിയ?
0: ഞാനിവിടെ അലക്കിക്കൊണ്ടിരിക്ക.
1: ഞാനും ഇവിടെ അലക്കിക്കൊണ്ടിരിക്ക.
0: നാളേക്ക് പാക്കലാമാ?
1: പിന്നെന്താ, കാണാലോ.
0: നമ്മ കല്യാണം പണിക്കലാമാ?
1: പിന്നെന്താ,
0: എനക്ക് അപ്പ അമ്മ ഇല്ല, ഒരു പാട്ടി മട്ടൻ തരക്ക്.
1: എനിക്ക് പിന്നെ എല്ലാരും ഉള്ളോണ്ട് സമാധാനം.
2: ഇന്ന് കല്യാണത്തിക്ക് എനിക്ക്
1: സമ്മതം.
2: എന്നെ വേല?
1: അതിങ്ങനെ മറ്റുള്ളവർക്ക് പണി കൊടുക്കണ വേല.
2: ഓ, അപ്പൊ പെരിയ വേല ഇല്ലേ?
1: ആ പെരുസും ചെറുതൊക്കെ എടുക്കും. അതെ, മറ്റേ അനുഗ്രഹം ഉണ്ടല്ലോ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, സൗഹൃദങ്ങൾ പോലെ തന്നെ കാലം കവർന്നെടുക്കുന്ന മറ്റൊന്നാണ് ചില പ്രണയങ്ങൾ. ലൈഫിൽ ഒരിക്കലെങ്കിലും പ്രണയിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. ഹൃദയമടിപ്പേറ്റിയ ആദ്യത്തെ നോട്ടം, പറയാൻ ബാക്കി വെച്ച വാക്കുകൾ, അല്ലെങ്കിൽ ഒരുപാട് കാലം നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടും വിധി കൊണ്ടോ സാഹചര്യം കൊണ്ടോ വഴി പിരിയേണ്ടി വന്ന പ്രണയങ്ങൾ. അന്ന് ആ കൈകൾ വിടുമ്പോൾ ലോകം അവസാനിച്ചെന്ന് കരുതിയവരുണ്ട്. പക്ഷേ കാലം എല്ലാ മുറിവുകൾക്കുമുള്ള മരുന്നാണെന്ന് പറയുന്നത് പോലെ ആ പ്രണയവും കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ എങ്ങോട്ടൊക്കെയോ ഒലിച്ചുപോയി. ഇന്ന് മറ്റേതോ ലോകത്ത് വേറെ ചിലർക്കൊപ്പം അവർ ജീവിക്കുമ്പോൾ ബാക്കിയാകുന്നത് എന്നെങ്കിലും വീണ്ടും കണ്ടുമുട്ടുമോ എന്ന നേരിയ ഒരു പ്രതീക്ഷയോ, അല്ലെങ്കിൽ ഒരു ചെറുപുഞ്ചിരിയോടെ ഓർക്കാൻ കഴിയുന്ന ചില നല്ല നിമിഷങ്ങളോ മാത്രമാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
1: നിശാഗന്ധി,
2: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
4: അതെ, ലൈഫിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ പുതിയ ആളുകളെ പരിചയപ്പെടുന്നു, പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു. കോളേജിലെ ഒറ്റ ചങ്കാതിമാർ, ആദ്യമായി ജോലിക്ക് കയറിയപ്പോഴുള്ള സഹപ്രവർത്തകർ, അങ്ങനെ പലരും. നാളെ വിളിക്കാം, അടുത്ത ആഴ്ച നമുക്ക് കാണണം എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ പലരോടും യാത്ര ചോദിക്കുന്നത്. പക്ഷേ ആ നാളെ പിന്നെ ഒരിക്കലും വരില്ല. ജീവിതത്തിൻ്റെ നെട്ടോട്ടത്തിൽ, പണത്തിനും കരിയറിനും പിന്നാലെയുള്ള ഓട്ടത്തിൽ നമ്മൾ പലരെയും മറക്കുന്നു. പിണക്കമുണ്ടായിട്ടല്ല, മറിച്ച് സാഹചര്യങ്ങൾ നമ്മളെ പരസ്പരം അകറ്റുകയാണ്. ഫോൺ കോണ്ടാക്ട് ലിസ്റ്റിൽ അവരുടെ പേരുണ്ടാവും, സോഷ്യൽ മീഡിയയിൽ അവരെ കാണുന്നുണ്ടാവും. പക്ഷേ ഒരു ഹലോ പറയാൻ പോലുമുള്ള അടുപ്പം ഇന്ന് ബാക്കിയുണ്ടോ എന്ന് ചിന്തിക്കുമ്പോഴാണ് കാലം എത്രത്തോളം അവരെ നമ്മിൽ നിന്ന് അകറ്റിയെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ചില യാത്രയപ്പോൾ വല്ലാത്തൊരു വേദനയാണ്. ഒരു കാരണവുമില്ലാതെ, ഒരു വാക്കുപോലും പറയാതെ ചിലർ നമ്മുടെ ലൈഫിൽ നിന്നും പടിയിറങ്ങി പോകാറില്ല. ഇന്നലെ വരെ നമ്മുടെ എല്ലാമായിരുന്നവർ, നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും കേൾക്കാൻ കാത്തുപോർത്തിരുന്നവർ പെട്ടെന്നൊരു ദിവസം ഒരു അപരിചിതനെ പോലെ അകന്നു പോകുന്നു. എന്ത് തെറ്റാണ് താൻ ചെയ്തത് എന്ന് മനസ്സിലാകാതെ നമ്മൾ കുറേ നാൾ കുറ്റബോധം അനുഭവിച്ചിട്ടുണ്ടാവും. ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായി അവർ ഇന്നും നമ്മുടെ മനസ്സിലുണ്ടാവും. സത്യത്തിൽ അവിടെ ആരുടെയും തെറ്റായിരിക്കില്ല. ഓരോ മനുഷ്യർക്കും നമ്മുടെ ലൈഫിൽ ഒരു നിശ്ചിത സമയമുണ്ട്. ആ സമയം തീരുമ്പോൾ അവർ ഇറങ്ങിപ്പോകും. അത് കാലത്തിൻ്റെ ഒരു അലിഖിത നിയമം മാത്രമായിരിക്കാമെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഇതുവരെ നമ്മൾ സംസാരിച്ചത് നമ്മളെ വിട്ടുപോയവരെ കുറിച്ചും കാലം നമ്മിൽ നിന്ന് തട്ടിയെടുത്തവരെ കുറിച്ചും മാത്രമാണ്. പക്ഷേ സത്യസന്ധമായി ഒന്ന് നെഞ്ചിൽ കൈവച്ച് ചിന്തിച്ചു നോക്കി, നമ്മളും പലരെയും ഈ കാലത്തിൻ്റെ ഒഴുക്കിൽ തനിച്ചാക്കി പോന്നിട്ടില്ല. നമ്മളെ ഒരുപാട് സ്നേഹിച്ച, നമുക്കായി കാത്തിരുന്ന എത്രയോ പേരുടെ പ്രതീക്ഷകളെ നമ്മളും തിരക്കിൽ പറഞ്ഞ് അവഗണിച്ചിട്ടുണ്ട്. മറ്റാരെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വന്നപ്പോൾ പഴയ പലരെയും നമ്മൾ ബോധപൂർവമോ അല്ലാതെയോ മറന്നിട്ടുണ്ട്. അതുകൊണ്ട് നഷ്ടപ്പെടുന്നവരെ കുറിച്ച് ഓർത്ത് വിരമിക്കുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ എപ്പോഴുള്ളവരെ, നമ്മളെ സ്നേഹിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കാരണം നാളെ ഒരിക്കൽ അവരും നമ്മിൽ നിന്ന് കാലത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് പോയിക്കൊള്ളത്തില്ല. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, എല്ലാം മാറുന്നു, എല്ലാവരും മാറുന്നു. മാറാത്തതായി മാറ്റം മാത്രമേ ഉള്ളൂ എന്ന് പറയാറില്ല. അതെ, കാലത്തെ തടഞ്ഞിരുത്താൻ നമുക്ക് ആർക്കും കഴിയില്ല. നഷ്ടപ്പെട്ടവരെയെല്ലാം തിരികെ കൊണ്ടുവരിക എന്നതും അസാധ്യമാണ്. പക്ഷേ അവർ സമ്മാനിച്ച മനോഹരമായ ഓർമ്മകൾ, നിശാഗന്ധിയുടെ ഈ സുഗന്ധം പോലെ നമ്മുടെ ഹൃദയത്തിൽ എന്നും ബാക്കിയുണ്ടാവും. നഷ്ടപ്പെട്ടവരെ ഓർത്ത് ദുഃഖിക്കുന്നതിനേക്കാൾ അവർ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്നതിൽ നമുക്ക് സന്തോഷിക്കാം. എവിടെയോ അവർ സുരക്ഷിതരായി സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കൂടെയുള്ളവരെ സ്നേഹിക്കുക, ചേർത്ത് പിടിക്കുക. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോരത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അങ്ങനെയല്ല സ്വരം പാടു.
2: മാ പാദവ മാമ ഗാമ ഗ ഗ
1: ശരി, ഇനി ഹമ്മിംഗ് ആയി പാടൂ.